ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5:53, 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം 1201 കർക്കടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
1: നിലനിൽപ്പിനു വേണ്ടിയോ വിനോദത്തിനു വേണ്ടിയോ മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനേയും ഭക്ഷണമെന്ന് വിളിക്കാം. ജീവന്റെ അടിത്തറയും ആധാരവും വരദാനവും സംസ്കാരവും എല്ലാം ഭക്ഷണം തന്നെയാണ്. ശുചിത്വമുള്ള സമീകൃതമായ ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലീ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രകൃതിക്കിണങ്ങുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ ഭക്ഷണമാണ് ജനങ്ങൾ കഴിച്ചിരുന്നത്. അതാതു സ്ഥലങ്ങളിലെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കുമനുസൃതമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുകളുമായിരുന്നു പ്രധാന ഭക്ഷണം. എണ്ണ, ഉപ്പ്, മധുരം എന്നിവ മിതമായി ഉപയോഗിച്ച് സമയാസമയങ്ങളിലവ പാകം ചെയ്തും അല്ലാതെയും ഭക്ഷിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. താൽക്കാലിക രുചിയേക്കാൾ ആരോഗ്യത്തിനായിരുന്നു പ്രാധാന്യം. മിതമായ ആഹാരത്തോടൊപ്പം കഠിനാധ്വാനവും അന്ന് ജനങ്ങളുടെ ജീവിതചര്യയായിരുന്നു. എന്നാൽ ഇന്ന് ആഘോഷങ്ങളുടെയും ഒത്തുകൂടലിൻ്റെയും ഭാഗമായി ഭക്ഷണധൂർത്തും പാഴാക്കലും സർവ്വസാധാരണ

0: കാരണമാണ്. ഭക്ഷണം ദൈവമാണ് എന്ന ചിന്തയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. മിക്ക മതവിശ്വാസികളും ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായവും അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. വിശപ്പകറ്റുക ധർമ്മമാണ്, അന്നത്തെ ആദരിക്കുകയെന്നത് സംസ്കാരമാണ്, അളവറിഞ്ഞ് ഭക്ഷിക്കുകയെന്നത് ആരോഗ്യമാണ് എന്ന തിരുവള്ളുവരുടെ സന്ദേശം ജനങ്ങളിൽ ഭക്ഷണത്തെക്കുറിച്ച് മൂല്യബോധം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. അന്നം മുടക്കരുത്, അന്നദാനം മഹാദാനം, വിശപ്പനുഭവിച്ചവനെ വിശപ്പിൻ്റെ വിലയറിയൂ തുടങ്ങിയ പഴമൊഴികളും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിശപ്പിന് പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല. തൻ്റെ സമ്പത്തിൽ മതിമറന്ന് അഹങ്കരിച്ചിരുന്ന ഒരു രാജാവ് നായാട്ടിനായി കാട്ടിലെത്തുകയും വഴിതെറ്റി വിശന്നു വലഞ്ഞ് കാട്ടിലലഞ്ഞു നടന്നപ്പോൾ യാദൃശ്ചികമായി ഒരു കൃഷിക്കാരനെ കാണുകയും അയാൾ രാജാവിന് വിശപ്പടക്കാനുള്ള ഭക്ഷണം നൽകുകയും ചെയ്തു. കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ മാത്രം മതിമറന്നു കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് മറ്റേതു സമ്പത്തിനേക്കാളും വിലപിടിപ്പുള്ളത് അന്നമാണെന്ന തിരിച്ചറിവ് അപ്പോഴാണുണ്ടായത്. സംഘകാല കവികളിൽ ഒരാളായ ഔവയാർ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീഴുന്ന വറ്റുകൾ സൂചിമുന കൊണ്ട് കുത്തിയെടുത്തു കഴുകി ഭക്ഷിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ വിലയും വിശപ്പിൻ്റെ വിലയും കർഷകൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വവുമാണ് ഇതിലൂടെ അവർ കാണിച്ചു തന്നത്. ദാരിദ്ര്യം, യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല. എന്നുമാത്രമല്ല, പട്ടിണി മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത്യന്തം ദയനീയമായ ഈ പ്രശ്നം ലോകത്തിൻ്റെ ചില ഭാഗങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭക്ഷണധൂർത്താണ് നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 80 കോടിയിലധികം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ വലിയൊരു ശതമാനം പാഴായിപ്പോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതീവ ദുഃഖകരവും അക്ഷന്തവ്യവുമാണ്. ഓരോ കുടുംബവും അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും അഥവാ ബാക്കി വരികയാണെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയോ അത്യാവശ്യക്കാർക്ക് കൈമാറുകയോ ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. ആഘോഷവേളകളിൽ ആഡംബരത്തിലുപരി ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ബാക്കി വരുന്നത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തി വെക്കണം. പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിനു മാത്രം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വമായി കണക്കാക്കുക. വിശക്കുന്ന വയറുകളെക്കുറിച്ച് ഓർക്കുക. ഭക്ഷണമെന്ന വരദാനത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കതിനെ കരുതലോടെ കൈകാര്യം ചെയ്യാം. പാഴാകാതിരിക്കാൻ ശ്രദ്ധിക്കാം, ബഹുമാനിക്കാം, ആരാധിക്കാം. ഓർക്കുക, അന്നം അമൃതാണ്, അധികമായാൽ അമൃതും വിഷം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാംനിവാസ്.

FM പ്രധാന വാർത്തകൾ. ത്രിദിന സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിനിടെ റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP Nadda. വിഷയം രാഷ്ട്രീയവത്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിൽ നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല അവലോകന യോഗം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്നു. കർമ്മമേഖലയിൽ മുൻവിധികളില്ലാതെ ഇടപെടാനും തൊഴിൽ വകുപ്പിന്റെ മുഖമായി മാറാനും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K. മുരളീധരൻ. June 11 റിപ്പോർട്ട് ചെയ്തതിനുശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:85 പാരീസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. ഏഴുമണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ ആൻഡ് വെനീഷ്യ ബാത്ത്വെയർ അപൂർവഗാനം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി ആൻഡ് ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഇളയനില. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:30 വാർത്താ തരംഗിണി. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 10:35 പ്രിയഗീതം. 11:00 യുവ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ട്യൂറ്റ്സ്. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ.
2: അലറി പോത്തു കാവുകളിൽ കുരുതിയൂത്ത പോലെ പക

മൺകൂട്ടത്തിൽ മദകരമാം മധുതുളുമ്പിടുന്നു, പൊൻകൂട്ടത്തിൽ പൂക്കുലകൾ പൊട്ടിവിരിയുന്നു, കളമധുര

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാത വന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം തച്ചോളിയോതേനൻ എന്ന ചിത്രത്തിനു വേണ്ടി പീലീല പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ഉമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ജിക്കി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus nala varshikam aakarshikkukayanu.
3: Volkswagen Virtus nodopam 1.3 lakhs rupaya vare vilamadikkunna pratheeka aanukoolyangalum
2: Phoenix Volkswagen showroom sandarshikku.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ ഏതൊക്കെയെന്നറിയാം. വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൌസിൽ മനുഷ്യാവകാശ കമ്മീഷൻ സീറ്റിംഗ്, ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് പങ്കെടുക്കും രാവിലെ 10:30. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്താ രവീന്ദ്രൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ഇക്കോസ് ഓഫ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം സുനിൽ അശോകപുരം ക്യൂറേറ്റ് ചെയ്യുന്ന ചിത്രപ്രദർശനമുണ്ട് രാവിലെ 11 മണി മുതൽ.

0: ചിന്താവളപ്പ് ബൈരായിക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ മാളിക്കടവ് എം എസ് എസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുടകൾ ബൈരായിക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്നേഹസമ്മാനമായി നൽകുന്നു. രാവിലെ 11:30 നടക്കുന്ന പരിപാടി എം എൽ എ ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്യും. പോലീസ് ക്ലബിൽ പി പി സദാനന്ദന്റെ സത്യത്തിന്റെ സാക്ഷി പുസ്തക ചർച്ചയും രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും. വൈകിട്ട് 4 നടക്കുന്ന പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, എ പി ഷൌക്കത്ത് അലി, എം പി പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. ടൗൺഹാളിൽ വൈകിട്ട് 5 മുഹമ്മദ് റഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കല സംഘടിപ്പിക്കുന്ന റഫി അനുസ്മരണവും റഫി നൈറ്റുമുണ്ട്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ

0: ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും JP Nadda വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ BJP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി DR S. Jaishankar കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം DR J. Jaishankar സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. Shamsuddin പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM Shri പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM Poshan പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP John പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവ

0: സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
1: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർഗോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ് ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: അടുത്ത 2 കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്. 103.6 RFM പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
2: കാത്തിരുന്ന്
5: മടുത്തോ? എങ്കിലും ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 715 ഇടിഞ്ഞ് 76,755, നിഫ്റ്റി 191 ഇടിഞ്ഞ് 23,996 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണവില പരിശോധിച്ചാൽ ഗ്രാമിന് 210 വർദ്ധിച്ച് 13,430, പവന് 1,680 വർദ്ധിച്ച് 1,07,440.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ക്യൂറാസ്

0: സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്ക് നേടിക്കൊടുത്ത ഗാനമാണ് ഇന്നത്തെ ഗാനം. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികൾ തയ്യാറാക്കിയത് മനോ മഞ്ജിത്, സംഗീതം ദീപു നൈനാൻ തോമസ്.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
7: തുറസിന്റെ തുറമുഖങ്ങൾ.
6: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
8: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
8: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
9: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
10: എ റോങ് ഡുവർ ഓട്ട് നോട്ട് ബി പെർമിറ്റഡ് ടു മേക്ക് എ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിസ് ഓൺ റോങ്. തെറ്റ് ചെയ്ത ഒരാളെ താൻ ചെയ്ത തെറ്റിൽ നിന്ന് ലാഭം നേടുവാൻ നിയമം അനുവദിക്കില്ല എന്നത് നിയമശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരാൾ മനഃപൂർവമോ നിയമവിരുദ്ധമായോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ഫലമായി പ്രസ്തുത വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ നിയമപരമോ ആയ നേട്ടം ലഭിക്കുവാൻ പാടില്ല എന്ന നീതിയുടെയും ധാർമ്മികതയുടെയും അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട തത്വം വ്യക്തികൾക്ക് മാത്രമല്ല അധികാര സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്ന നിയമ നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി 2026 ജൂലൈ 16 വിധി പ്രഖ്യാപനം നടത്തിയ രാഹുൽ വേഴ്സസ് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് എന്ന അപ്പീൽ കേസിൽ. ഒരു പൊതുമേഖലാ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഭരണപരമായ കാലതാമസമോ വീഴ്ചയോ കാരണം അപേക്ഷകന്റെ അവകാശം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ട് പിന്നീട് അതേ സാഹചര്യത്തെ ആശ്രയിച്ച് അപേക്ഷകന്റെയോ അപേക്ഷകയുടെയോ ന്യായമായ അവകാശം നിരസിക്കാനാവില്ല എന്ന നിയമ നിലപാടാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. 1960 ഡിസംബർ 10 ജനിച്ച രാം നാരായൺ എന്ന വ്യക്തി 1984 ഒക്ടോബർ 18 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം പ്യൂണായി ജോയിൻ ചെയ്യുകയും തുടർന്ന് ഗോണ്ടിയ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് ക്ലർക്ക് കം ക്യാഷ്യറായി ജോലി ചെയ്തു വരികയുമായിരുന്നു. 2014 നവംബർ 12 ഇഷ്യൂ ചെയ്ത സർക്കുലർ പ്രകാരം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പോലെയുള്ള പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെ സ്ഥിരം ജീവനക്കാരുടെ ആശ്രിതർക്കായി രൂപീകരിച്ച സ്കീം ഫോർ കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ്, അനുകമ്പ നിയമനത്തിനായുള്ള പ്രത്യേക പദ്ധതി. പ്രസ്തുത പദ്ധതി അനുസരിച്ച് കമ്പനിയിലെ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെടുകയോ മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ച വൈദ്യശാസ്ത്രപരവും സ്ഥിരവും ഗുരുതരവുമായ ബലഹീനതയുടെ ഫലമായി 55 വയസ്സിന് മുൻപ് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അതുമൂലം അവരുടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം സാഹചര്യത്തിൽ യോഗ്യതപ്പെട്ട ആശ്രിതനോ ആശ്രിതയ്ക്കോ തൊഴിൽ നൽകി കുടുംബത്തെ സംരക്ഷിക്കുവാൻ കമ്പനിയെ നിയമപരമായി ഉത്തരവാദിത്വപ്പെടുത്തുന്നു ഈ പദ്ധതി. ഈ പദ്ധതി കുടുംബത്തിനൊരു പാരമ്പര്യ തൊഴിലവകാശം നൽകുന്നതിനല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിയന്തര സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുക എന്ന സാമൂഹിക സുരക്ഷാ ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സർവീസിലിരിക്കെ രാം നാരായണിന് വളരെ ഗുരുതരമായ ന്യൂറോളജി

പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചികിത്സയിലാകുകയും അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം സർവീസിൽ തുടരുവാൻ സാധിക്കാത്ത വണ്ണമുള്ള സ്ഥിരവും വൈദ്യശാസ്ത്രപരവുമായ ബലഹീനത രാംനാരായൺ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഗോണ്ടിയ ജനറൽ ആശുപത്രി സിവിൽ സർജൻ 54 വയസ്സുകാരനായ രാംനാരായണന് പ്രസ്തുത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി 2015 ജൂലൈ 21 തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുകയും അടുത്ത ദിവസം തന്നെ രാംനാരായൺ പ്രസ്തുത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജനന തീയതി 1960 ഡിസംബർ 10, സർവീസിൽ ജോയിൻ ചെയ്തത് 1984 ഒക്ടോബർ 18, മൊത്തം സർവീസ് 30 വർഷം 8 മാസം. അതായത് 55 വയസ്സ് തികഞ്ഞിട്ടില്ല അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച തീയതിയിൽ. 2015 ജൂലൈ 21 ജനറൽ ആശുപത്രി സിവിൽ സർജൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. പിറ്റേ ദിവസം തന്നെ 2015 ജൂലൈ 22 അദ്ദേഹം കമ്പനിയിൽ സ്വമേധയാ വിരമിക്കലിന് അപേക്ഷ സമർപ്പിക്കുന്നു. 4-5 മാസം കഴിഞ്ഞിട്ടും കമ്പനിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തതിനാൽ 2015 നവംബർ 6 അദ്ദേഹം ഒരു റിമൈൻഡർ ആപ്ലിക്കേഷൻ അയച്ചു കമ്പനിയിലേക്ക്. എന്നിട്ടും യാതൊരു പ്രതികരണവുമില്ല. വീണ്ടും 2015 നവംബർ 6 ഒരു റിമൈൻഡർ അയച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് തന്റെ ഓഫീസിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വോളണ്ടറി റിട്ടയർമെന്റിനുള്ള അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2015 ഡിസംബർ 10 ആയപ്പോഴേക്കും രാംനാരായണന് 55 വയസ്സായി. അനുകമ്പ നിയമന പദ്ധതി ബാധകമാകണമെങ്കിൽ ഒന്നുകിൽ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെട്ട സാഹചര്യം, അല്ലെങ്കിൽ 55 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രപരമായ ഇൻകപ്പാസിറ്റി മൂലം സ്വമേധയാ സർവീസിൽ നിന്നും വിരമിക്കുന്ന സാഹചര്യം. ഈ കേസിൽ രണ്ടാമത്തെ സാഹചര്യം ഉണ്ടായി. 55 വയസ്സ് തികയുന്നതിന് 5 മാസം മുൻപ് തന്നെ അപേക്ഷ സമർപ്പിച്ചു. എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. രാംനാരായൺ ജോലി ചെയ്തിരുന്ന ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി അപേക്ഷയിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ, ഒരു പ്രതികരണവും ഇല്ലാതെ ആപ്ലിക്കേഷനും വെച്ച് അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നു ഏതാണ്ട് 8 മാസത്തോളം. രാംനാരായണൻ 55 വയസ്സ് തികഞ്ഞു 2015 ഡിസംബറിൽ. 2016 ഫെബ്രുവരി 3 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അദ്ദേഹത്തോട് മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പല റെപ്രസെന്റേഷൻസും അദ്ദേഹം ഫയൽ ചെയ്തു. 2016 ജൂൺ 9 അദ്ദേഹത്തിന്റെ അപേക്ഷ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്തു. പിന്നെയുള്ള റിമൈൻഡറുകൾ മുഴുവനും അങ്ങോട്ടേക്കായി. 2017 ഒക്ടോബർ, 2018 ജനുവരി, 2018 ഏപ്രിൽ, 2018 ഒക്ടോബർ, 2019 ജൂലൈ, 2 വർഷക്കാലം തുടർന്നു അപേക്ഷ സമർപ്പിക്കൽ ആ സുഖമില്ലാത്ത മനുഷ്യൻ രാംനാരായൺ. ഫൈനലി 54 അതായത് 2015 വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച രാംനാരായൺ അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് സമർപ്പിച്ച അനുകമ്പ നിയമനം 4 വർഷത്തിന് ശേഷം 2019 ജൂലൈ 15 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി തള്ളിക്കളഞ്ഞു. അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് 55 വയസ്സ് തികയുന്നതിന് മുൻപ് സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിക്കണമായിരുന്നു. പക്ഷേ 55 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് എന്ന ഗ്രൗണ്ട് മാത്രം മുന്നോട്ട് വെച്ചാണ് രാംനാരായണന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞത്. രാംനാരായൺ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. പക്ഷേ ഹൈക്കോടതി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം സാധൂകരിക്കുകയാണ് ഉണ്ടായത്. 55 വയസ്സ് തികഞ്ഞ ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ മകൻ രാഹുലിന് കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ് നൽകാൻ കഴിയില്ല എന്നുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം ഹൈക്കോടതിയും സാധൂകരിച്ച സാഹചര്യത്തിൽ രാംനാരായണനും മകനും ഹൈക്കോടതി ഉത്തരവിൽ നിന്നും അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. വസ്തുത നിയമ സാഹചര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് അസാധുവാക്കുകയും രാംനാരായണും മകനും ഫയൽ ചെയ്ത അപ്പീൽ അനുവദിക്കുകയും ചെയ്തു. വളരെ വിശദമായ വിശകലനമാണ് വിധി പ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. 54 വയസ്സുള്ളപ്പോൾ തന്നെ എല്ലാ നിയമ നടപടികൾക്കും അനുസൃതമായി ആവശ്യമായ എല്ലാ രേഖകളും വെച്ച് രാംനാരായൺ വോളണ്ടറി റിട്ടയർമെന്റിന്, അതായത് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിച്ചു. രേഖകൾ പരിശോധിച്ച് അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് അനുകമ്പ നിയമന പദ്ധതിയുടെ ബെനിഫിറ്റ് കൊടുക്കാതിരിക്കുവാൻ, അദ്ദേഹത്തിന് 55 വയസ്സാകുന്നതുവരെ ഒന്നും ഇല്ലാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ഇരുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭരണപരമായ നിഷ്ക്രിയത്വത്തിന്റെ ഇരയാണ് രാംനാരായൺ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ

0: ഇതിന്റെ നേട്ടം കമ്പനിക്ക് നൽകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അതിന്റെ കോട്ടം അനുഭവിക്കുവാൻ രാംനാരായൺ ബാധ്യസ്ഥനുമല്ല എന്ന് കണ്ടെത്തിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാംനാരായണന്റെ മകൻ രാഹുലിന് അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് നിയമനം നൽകുവാനും അനുബന്ധ നിയമ നടപടികൾ സ്വീകരിക്കുവാനുമുള്ള വിശദവും വ്യക്തവുമായ നിർദ്ദേശം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് നൽകുകയും ചെയ്തു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം
5: ജൂലൈ 23 തമിഴ്നാടൻ സൂര്യയുടെ ജന്മദിനം. മികച്ച അഭിനയം കൊണ്ടും സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും ശ്രദ്ധ നേടിയ സൂര്യ ഒരു നടൻ മാത്രമല്ല, ഗായകൻ എന്ന നിലയിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ അഞ്ചാൻ എന്ന തമിഴ് ചിത്രത്തിലെ ഏക് ദോ തീൻ ചാർ എന്ന ഗാനമാണ് അദ്ദേഹം പാടിയ ആദ്യ ഗാനം. യുവൻ ശങ്കർ രാജ സംഗീതം നൽകിയ ഈ ഗാനത്തിൽ ആൻഡ്രിയ ജെറീമിയയ്ക്കൊപ്പമാണ് സൂര്യ പാടിയത്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
6: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
7: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: ആ വ്യക്തിയുടെ ചുറ്റുപാടുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അയാൾ എവിടെയാണ് ഉള്ളത്, എവിടുന്ന് വരുന്നു, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ? ഇതിന് ഉപയോഗിക്കുന്ന വാക്കാണ് വെയർ അബൌട്ട്സ്. WHERE ABOUTS. വെയർ അബൌട്ട്സ്, വ്യക്തി വരുന്ന സ്ഥലം, എവിടെയാണ് ഉള്ളത്, ചുറ്റുപാടുകൾ, സാധനമാണെങ്കിൽ അത് കാണപ്പെടുന്ന ചുറ്റുപാടുകൾ അഥവാ സ്ഥലം, ഇതാണ് വെയർ അബൌട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Whereabouts of a particular person or thing means the place where that person or thing may be found. We have no information regarding the girl's whereabouts. Pengutti edu sthalathana ulladu allengil evade ninnu varunnu thudangiya karyangale kurichu namukku yaadoru arivum illa. We have no information regarding the girl's whereabouts. Police are trying to ascertain the whereabouts of the cargo. Charakkinte uravidam athava evadeyanu ulladu, evade ninnu vannu thudangiya karyangal urappu varuthan police shramichu kondirikkukayanu. Police are trying to ascertain the whereabouts of the cargo. Tell me your whereabouts. Thangal evadeyanu ulladu, evadeyanu thangalude sthalam thudangiya karyangal parayu. Tell me your whereabouts. Whereabouts did I leave my bag? എവിടെയാണാവോ ഞാൻ എന്റെ ബാഗ് വെച്ചത്? Whereabouts did I leave my bag? WHO, who, ആര്. WHOM, whom, ആരെ. സംസാരിക്കുമ്പോൾ ആരെ എന്ന് മാത്രം പോരല്ലോ, ആർക്ക്, ആരോട്, ആർക്ക് വേണ്ടി, ആരോടൊപ്പം, ഇങ്ങനെ പലതും അറിയണ്ടേ. Whom എന്ന പദത്തിന് മുൻപ് to, by, in, for മുതലായ പ്രപ്പസിഷൻസ് ചേർത്താൽ നമുക്ക് ഇത് സാധിക്കും. ഇൻ ഹൂം, ഐ എൻ ഇൻ, ഡബ്ല്യു എച്ച് ഒ എം, ഹൂം, ഇൻ ഹൂം, ആരിൽ. ഇൻ ഹൂം ക്യാൻ വി ഫൈൻഡ് ഓൾ ദീസ് എബിലിറ്റീസ്, ആരിലാണ് ഈ കഴിവുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക? ഇൻ ഹൂം ക്യാൻ വി ഫൈൻഡ് ഓൾ ദീസ് എബിലിറ്റീസ്. In whom would you confide all your secrets? ആരിലാണ് താങ്കൾ താങ്കളുടെ എല്ലാ രഹസ്യങ്ങളും വിശ്വസിച്ചർപ്പിക്കുക? In whom would you confide all your secrets? ഇവിടെ confide എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. Confide, CONFIDE, confide, വിശ്വസിക്കുക അഥവാ വിശ്വസിച്ചേൽപ്പിക്കുക. നമ്മുടെ വ്യക്തിപരമായ പല രഹസ്യങ്ങളും ഒരാളോട് വിശ്വസിച്ച് പറയുന്നതിനാണ് കൺഫൈഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺഫൈഡ് മീൻസ് ടു ടെൽ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് തിങ്സ് ടു സംവൺ.

0: ഷീ ഓഫൺ കൺഫൈഡ്സ് ഇൻ മീ. അവൾ എന്നോട് അവളുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും വിശ്വസിച്ച് പറയാറുണ്ട്. ഷീ ഓഫൺ കൺഫൈഡ്സ് ഇൻ മീ.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂത്ത്.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളും അതിനുള്ള ചികിത്സയും കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
6: ആദ്യം ഇവരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം തീവ്രമാണ്, ഏത് തരത്തിലുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദഗ്ധർ ചെയ്യുന്നത്. അത് ആങ്സൈറ്റി ഡിസോർഡർ ആണോ, മൂഡ് ഡിസോർഡർ ആണോ, അല്ലെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളാണോ, ഇവർക്ക് എത്രത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഉണ്ട്, അതായത് സ്വയം അപായപ്പെടുത്താനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട്, ഇനി പ്രസവം കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ആ റിസ്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം, എത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം, ഇവർക്ക് ഇതുമൂലം എത്രത്തോളം റിസ്ക്, സ്വയം എത്രത്തോളം റിസ്ക് ഉണ്ട്, മറ്റുള്ളവർക്ക് എത്രത്തോളം ഇത് കാരണം, അസുഖം കാരണം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ചികിത്സ വരിക. പൊതുവേ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി, കപ്പിൾ തെറാപ്പി, ഫാമിലി തെറാപ്പി പോലെയുള്ള ചികിത്സകളായിരിക്കും പൊതുവെ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പരിഗണിക്കുന്നത്. പക്ഷേ ലഘുവല്ല, കുറച്ചൊരു ഒരു മോഡറേറ്റ് ലെവലിൽ പ്രോബ്ലംസ് ഒക്കെയാണ്, മോഡറേറ്റ് ടു സിവിയറിലേക്ക് പോകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ മരുന്നുകൾ വേണ്ടിവരും. മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യുക. പൊതുവിൽ മാനസികാരോഗ്യ വിദഗ്ധൻ, അത് പ്രത്യേകിച്ചും സൈക്കിയാട്രിസ്റ്റ്, ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്ത് എത്രത്തോളം ഇവർക്ക് ഇതുകൊണ്ട് റിസ്ക് ഉണ്ടാവും, എത്രത്തോളം ഇതിൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളൊരു അനാലിസിസിലൂടെയാണ് മരുന്നുകൾ തീരുമാനിക്കുക. അപ്പം കുഞ്ഞിനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുക. ഇതാണ് ഒരു ചികിത്സേൻ്റെ രീതി വരുന്നത്. ലഘുവായ പ്രശ്നങ്ങൾക്ക് പൊതുവേ നമുക്ക് ഒരുപാട് ചികിത്സാ മാർഗ്ഗങ്ങൾ, സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി പോലുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നിപ്പം കേരളത്തിലാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്, ഗവൺമെൻറ് തലത്തിലും ഇത് അവൈലബിൾ ആണ്. സൈക്കോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഒരു സൈക്യാട്രി സോഷ്യൽ വർക്കറുടെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സേവനം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ലഭ്യമല്ലെങ്കിലും മെഡിക്കൽ കോളേജിലും സ്പെഷ്യൽ സെൻ്ററുകളിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണ ആൾക്കാർ ഇത് പേടിച്ചിട്ട്, അതായത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിക്കുന്നത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പറയാം, മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്തരുത്, കുറയ്ക്കരുത്, കൂട്ടരുത്. ഈ മൂന്ന് നിയമങ്ങൾ പ്രത്യേകിച്ച് മാനസികാരോഗ്യ ചികിത്സയിൽ, മരുന്ന് ചികിത്സയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഡോക്ടർ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ടാവും മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പം പ്രഗ്നൻ്റ് ആയേക്കാം. ആ പ്രഗ്നൻസിയിൽ പോകുന്ന സമയത്ത് ഈ രോഗാവസ്ഥ കൂടിയും കുറഞ്ഞു ഇരിക്കാം. അപ്പം പൊതുവേ ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞ ഉടനെ തന്നെ ഈ മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടിനുള്ള മരുന്നങ്ങ് നിർത്തിയേക്കും. അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും ഈ മാനസിക രോഗത്തിലുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് നിർത്തുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് ഡോക്ടറുടെ സമ്മതത്തോടു കൂടിയിട്ട് മാത്രം, ഡോക്ടറായിട്ട് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് വളരെ പ്രധാനമാണ്. കൃത്യമായിട്ട് ചികിത്സ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവും. അപ്പം ചികിത്സ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന്, പിന്നെ അമ്മയ്ക്ക് ഉള്ള കൗൺസിലിംഗ് അല്ലെ സൈക്കോതെറാപ്പി, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ. പിന്നെ വളരെ തീവ്രതയുള്ള രോഗമാണെങ്കിൽ ഈവൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ഈ ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതായത് സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ശരിക്കുള്ള പേര് ഇലക്ട്രോ കൺവൽസി തെറാപ്പിയാണ്, ഇപ്പോൾ മോഡിഫൈഡ് ഇലക്ട്രോ കൺവൽസി തെറാപ്പി, അതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്.
5: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകളും അതിനുള്ള ചികിത്സയും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി രാകേഷ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്
3: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ CH ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്
4: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന നാടകത്തിനു വേണ്ടി TK പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ ഗാനം, KG ഉണ്ണീൻ എഴുതിയ വരികൾ, ചിട്ടപ്പെടുത്തിയത് MS ബാബുരാജ്.

0: നിങ്ങൾ കേട്ടത് ഈ ദുനിയാവിൽ ഞാനൊറ്റയ്ക്കാണ് എന്ന നാടകത്തിനു വേണ്ടി ടി കെ പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്
2: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.

മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആകാശവാണി ആപ്തവാക്യത്തിന്റെ അർത്ഥം ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നതാണ്. ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിനമാണ് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ബോംബെയിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈ ദിനം ആചരിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ ചരിത്രത്തെയും വളർച്ചയെയും കുറിച്ച് ശ്രദ്ധയിൽ ഇന്ന് ആദ്യം ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാർ.
3: ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷേപണ ശൃംഖലയാണ് ആകാശവാണി. നേരത്തെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ പ്രക്ഷേപണം സംഘടിത രൂപത്തിൽ ആരംഭിക്കുന്നത് 1927 ജൂലൈ 23 മുംബൈ സ്റ്റേഷനിൽ നിന്നാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെതായിരുന്നു ആദ്യ പ്രക്ഷേപണ നിലയം. അതിനു മുമ്പ് 1923 മുംബൈയിലെ അമേച്ചർ റേഡിയോ ക്ലബ്ബാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രക്ഷേപണം ആരംഭിച്ചത്. ആ സമയം തന്നെ ചെന്നൈയിലും കൽക്കട്ടയിലും അമേച്ചർ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു. 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ പ്രക്ഷേപണം അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് അങ്ങനെ 1930 ഔദ്യോഗികമായി നിലവിൽ വന്നു. 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയി പുനർനാമകരണം ചെയ്യപ്പെട്ടു. ലയണൽ ഫീൽഡൻ ആയിരുന്നു ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ആകാശവാണി എന്ന് ഇതിന് ഔദ്യോഗികമായി ഒരു പേരുകൂടി ലഭിച്ചത് 1956 ആണ്. പക്ഷേ അതിനു മുമ്പ് 1935 സെപ്റ്റംബർ 10 മദ്രാസിൽ നിന്നും പ്രക്ഷേപണം ആരംഭിച്ച ഒരു സ്വകാര്യ നിലയമാണ് ഇന്ത്യയിൽ ആദ്യമായി. ആകാശത്ത് നിന്നുള്ള ശബ്ദം, ഇതൊരു സംസ്കൃത വാക്കാണ്, ആകാശവാണി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം 1938 കൽക്കട്ട ഓൾ ഇന്ത്യ റേഡിയോ നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണി എന്ന കവിത എഴുതി അവിടെ അവതരിപ്പിച്ചിരുന്നു. 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ടപ്പോൾ MV ഗോപാലസ്വാമിയുടെ മൈസൂർ റേഡിയോ നിലയത്തിനും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനും അതിൽ ഒരു പങ്കുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 23 ഭാഷകളിലും 179 ഭാഷാ വകഭേദങ്ങളിലും റേഡിയോ പ്രക്ഷേപണമുണ്ട്. മലയാളത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് പണ്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗമായിരുന്ന മലബാർ പ്രവിശ്യയുടെ ആസ്ഥാനമായ ചെന്നൈയിൽ നിന്ന്, അന്നത്തെ മദ്രാസിൽ നിന്ന് ആയിരുന്നു. 1939 കൊല്ലങ്കോട് സാർ വാസുദേവ രാജയുടെ ഓണ സന്ദേശത്തോടുകൂടിയാണ് റേഡിയോ മലയാളം സംസാരിക്കാൻ ആരംഭിച്ചത്. പല ഭാഷകളുടെയും പുനരുജ്ജീവനത്തിന് റേഡിയോ നിലയങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും എത്തുന്ന ഒരേ ഒരു മാധ്യമം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിലും റേഡിയോ നിലയങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഉള്ളത്. ദേശീയ പ്രക്ഷേപണ ദിനം അത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു.
2: ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അറിവും വിവരങ്ങളും വിനോദവും എത്തിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. റേഡിയോ തന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റിയ കോഴിക്കോട് VPS ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ TP മെഹറൂഫ് രാജ്.
4: ആകാശവാണിയുമായുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 80s മുതൽ എനിക്ക് ആ ബന്ധമുണ്ട്. അന്ന് ഞാൻ സർക്കാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രധാനമായും നാട്ടിൻപുറങ്ങളിലായിരുന്നു വളരെ കാലം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ആകാശവാണിയുടെ കുടുംബക്ഷേമ വിഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടത്താൻ അവസരം ഉണ്ടായിരുന്നു. അത് പ്രാഥമിക ആരോഗ്യം, പോഷകാഹാരം, പ്രതിരോധ ചികിത്സ, വയോജന സംരക്ഷണം, ലഹരി വിമുക്തി പോലെ പല വിഷയങ്ങളെക്കുറിച്ചും പലപ്പോഴും പല പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ആകാശവാണി ഒരു സന്തത സാഹചര്യമായി മാറി എന്നുള്ള വാസ്തവം സ്ഥിരമായിട്ട് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒന്നായിട്ട് മാറി ഈ ആകാശവാണി. മാത്രമല്ല അതിനുശേഷം വളരെ വിലയേറിയ വിജ്ഞാനപ്രദമായ അനേകം പ്രഭാഷണങ്ങളും പരിപാടികളും ആകാശവാണിയിലൂടെ കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആരോഗ്യവാണി, അതുപോലെ തന്നെ ആരോഗ്യം അമൂല്യം, അതുപോലെ തിരുവനന്തപുരത്ത് വരുന്ന റേഡിയോ ഹെൽത്ത് ഒക്കെ തന്നെ വളരെ വിജ്ഞാനപ്രദമാണ്. അതിലൊക്കെ

0: പ്രഗത്ഭരായ അനേകം സ്പെഷ്യലിസ്റ്റുകളുടെ ഒക്കെ പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട പല ടോക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. പൊതുമേഖലയിൽ സാമൂഹികമായ ബോധവൽക്കരണത്തിനൊക്കെ പോകുന്ന ഒരാളായത് കൊണ്ട് വളരെ സഹായകമാണ് ഇത്തരത്തിലുള്ള അറിവുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കിട്ടുമല്ലോ. മറ്റൊരു ഒരു കാര്യം പറയാനുള്ളത്, ഈ ആയുർവേദം പോലുള്ള സമാന്തര ചികിത്സാ മേഖലയിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രാഥമിക ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആയുർവേദത്തിന്റെ സംഭാവന വളരെ വലുതാണ്. അപ്പം നമുക്ക് പലപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ആളുകൾ എന്നൊക്കെ നമുക്കത് അറിയാനുള്ള ഒരു വലിയൊരു സോഴ്സാണ് ഈ ആകാശവാണി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഏത് പ്രൊഫഷണലായാലും ശരി, ഇനി പ്രൊഫഷണൽ അല്ലെങ്കിലും ശരി, അറിവിൻ്റെ അക്രവാളം വിപുലീകരിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്ക് ഏറ്റവും സഹായകമാണ് ആകാശവാണി. ആ നിലയ്ക്ക് ആകാശവാണി ഈ മേഖലയിൽ നിർവഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്.
1: പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ചില പ്രതിസന്ധികളും പ്രക്ഷേപണ രംഗം നേരിടുന്നുണ്ടെന്ന് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം KV ശരത് ചന്ദ്രൻ.
2: ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് അടുത്ത വർഷം ഇതേ ദിവസം 100 വയസ്സിൽ തികയും. 34 വർഷത്തെ പ്രക്ഷേപണ ജീവിതത്തിന് ശേഷം അടുത്ത കാലത്ത് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പ്രതീക്ഷകളെക്കാളും കൂടുതലുള്ളത് ആശങ്കകളാണ് എന്ന് പറയാൻ മടിയില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ പരിപാടികളുടെ സർഗാത്മകത വല്ലാതെ നഷ്ടമാകുന്നു എന്നതാണ് പ്രധാന ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത്, പലപ്പോഴും ആകാശവാണി നിലയങ്ങളിൽ ജോലി ചെയ്തിരുന്ന കലാകാരന്മാരുടെ പേരിലാണ് അല്ലെങ്കിൽ അവരുടെ സംഭാവനകളുടെ പേരിലാണ് നിലയങ്ങൾ അറിയപ്പെട്ടിരുന്നത്, ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടിരുന്നത്. കലാകാരന്മാർ തീർത്തും അവഗണിക്കപ്പെട്ട ഒരു നില വന്നു. അതായത്, ആ പ്രക്ഷേപണ സംവിധാനത്തിൽ കലാകാരന്മാർ ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാന്ത്രികമായ അനുഷ്ഠാനം പോലെ ചില പരിപാടികൾ നടത്തി കാലയാപനം ചെയ്യുന്ന ഒരു പ്രതീതിയാണ് പല പ്രോഗ്രാമുകളും കേൾക്കുമ്പോൾ തോന്നുന്നത്. AI പോലുള്ള സാങ്കേതിക ഉപാധികൾ അളവറ്റ ഒരു സാധ്യതകളാണ് ഈ പ്രക്ഷേപകർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നത്.
1: ആകാശവാണി എന്ന പ്രക്ഷേപണ മാധ്യമം തന്റെ ജീവിതത്തെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ.
3: ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ആകാശവാണി എൻ്റെ ഭൂതകാലത്തിൽ കൗമാര യൗവനങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തിന് അതിരുകളില്ല. വാക്കായും ശബ്ദമായും സംഗീതമായും സാഹിത്യമായും പ്രഭാഷണമായും പ്രചോദനമായും എൻ്റെ പോയ കാലത്തിൽ ആകാശവാണി നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സംഗീതത്തോടുള്ള ആദ്യ ഭ്രമങ്ങൾ, സാഹിത്യത്തോടുള്ള വാക്കിനോടുള്ള ആദ്യ ആദരങ്ങൾ, നാടകം പോലുള്ള ശ്രാവ്യ കലകളോട്, റേഡിയോയ്ക്ക് മാത്രം സാധിച്ചിരുന്ന ശ്രാവ്യ ഭംഗികളോട് കുട്ടിക്കാലത്തിന് അദമ്യമായ ഒരു അഭിനിവേശം സൃഷ്ടിക്കുവാൻ ആകാശവാണി കാരണമായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. എൻ്റെ യൗവനാരംഭത്തിൽ ആകാശവാണിയിൽ ഒരു കാഷ്വൽ അനൗൺസറായി കുറച്ചു കാലം ജോലി ചെയ്യാൻ സാധിച്ചതും ഞാനിപ്പോൾ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ ഒരു ചെറുകഥ, 2002 തൃശ്ശൂർ ആകാശവാണി അന്നത്തെ നാടകോത്സവത്തിൽ തൃശ്ശൂർ നിലയത്തിൻ്റെ നാടകമായി അവതരിപ്പിക്കുകയും ഞാനും കവി മുല്ലനേഴിയും അതിൽ പ്രധാന വേഷങ്ങളായി എന്ന് പറയുന്നതിനേക്കാൾ ശബ്ദങ്ങളായി നടിക്കുകയും ചെയ്തിട്ടുണ്ട്. പലവട്ടം എൻ്റെ ചെറുകഥകൾ, ഞാനുമായിട്ടുള്ള അഭിമുഖങ്ങൾ എല്ലാം ആകാശവാണിയിലൂടെ വന്നപ്പോഴാണ് കേട്ട് നമ്പർ തപ്പിപ്പിടിച്ചും വിലാസം സംഘടിപ്പിച്ചും എത്തിയ അപരിചിതരുടെ അഭിനന്ദനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ആകാശവാണി അന്നത്തേതുപോലെ എക്കാലവും നമ്മുടെ മലയാളികളുടെ സംസ്കാരത്തിൽ എത്രമാത്രം ആഴത്തിലാണ് വേരോട്ടം നടത്തിയിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇന്നും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമമാണ്. രാവിലെ എഴുന്നേറ്റാൽ ഇന്നും ആദ്യം ഓൺ ചെയ്യുക റേഡിയോ ആണ്. ശബ്ദത്തിലൂടെ ഒരു അശരീരിയെ ശ്രവിക്കുന്ന കണക്ക് ആദരവോടെയും സ്നേഹത്തോടെയും ആണ് ഞാൻ ഓരോ ദിവസവും ആകാശവാണിക്ക് മുന്നിൽ ബദ്ധശ്രദ്ധനായി നിൽക്കാറുള്ളത്. ഈ ദിവസത്തിൽ ആകാശവാണിയുടെ മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
1: കാലം ഒരുപാട് മാറി, സാങ്കേതിക വിദ്യകളും ശബ്ദങ്ങൾ സഞ്ചരിക്കുന്ന വഴികളും മാറി. എങ്കിലും പ്രക്ഷേപണ ചരിത്രം പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ വിവരവിനിമയത്തിലും സാംസ്കാരിക വളർച്ചയിലും റേഡിയോ വഹിച്ച നിർണായക പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും പുതിയ സാങ്കേതിക വിദ്യകളെ ഉൾക്കൊണ്ട് കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമായ പ്രക്ഷേപണ പ്രവർത്തനങ്ങളുമായി നമുക്കിനിയും മുന്നേറാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം MK ദിലീപ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
2: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
2: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാവനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായ റോഡ്, കോഴിക്കോട്.
2: ഫോൺ 9188920156.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ഒരു കച്ചേരിയോ അല്ലെങ്കിൽ ഒരു ഭക്തിഗാന സീഡിയോ ഒക്കെ തുടങ്ങുന്നത് അല്പം എനർജിയുള്ളൊരു സോങ്ങോട് കൂടിയായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളുടെ ആദ്യ ഗാനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നാട്ട.
5: സരേ ഗമപനി
4: ഷഡ്ജം ഷഡ് ശ്രുതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം കാകളനിഷാദം എന്നിവയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഷഡ് ശ്രുതി ഋഷഭം?
5: സരേ
4: ഈ ഋഷഭം സാധാരണ ഗാന്ധാരം ഋഷഭമാക്കി പാടുന്നതാണ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം.
5: സഗ
4: ഒരു പക്ഷേ ഇത് കർണാടക സംഗീതത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജത്തിനും ഋഷഭത്തിനും ഇടയിലുള്ള എല്ലാ ശ്രുതികളെയും എല്ലാ ഫ്രീക്വൻസികളെയും ടച്ച് ചെയ്തിട്ടാണ് പാടുന്നത്.
5: സരീഗമ
4: എന്നാണ് പാടുന്നത്.
5: സരീഗമ
4: എന്ന് പാടാറുണ്ട്, അപൂർവമായിട്ട് കൃതികളിലൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തിൽ പ്രശസ്തമായ ഒരു കൃതിയാണ്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ഇളയരാജ സംഗീതം നിർവഹിച്ച 500-ാമത്തെ സിനിമയാണ് 1990 മണിരത്നം സംവിധാനം ചെയ്ത അഞ്ജലി. മാനസിക വളർച്ചയെത്താത്ത ഒരു കൊച്ചുബാലികയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഈ ചിത്രം 1991 ഓസ്കാറിനുള്ള ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.

ചിത്രത്തിലെ 7 ഗാനങ്ങളിൽ 5 ഇളയരാജയുടെ മക്കൾ ആലാപന സാന്നിധ്യമായി ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടികളുടെ ഗായക സംഘവും അണിനിരന്നു. അക്കൂട്ടത്തിൽ

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
0: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിടിപ്പിക്കുള്ളൂ. 8592944444.
1: സ്റ്റീഫൻ നല്ല ഭംഗിയുള്ള മുടിയും ശരീരവും മുഖവുമുള്ള നീളമുള്ളയാളാണെങ്കിൽ നേരെ വിപരീതമാണ് സ്റ്റെല്ല. ഉണ്ടായപ്പോഴേ അവൾ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഓമനത്വവും ഊർജവും ഇല്ലായിരുന്നു. യൗവനമെത്തുന്ന പ്രായമായിട്ടും അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ വെറുതെ ഉയരം മാത്രമുണ്ടായി. മുടി കുറ്റിച്ചു നിന്നു, കണ്ണുകൾ കുഴിയിലായി, പല്ല് മുന്നോട്ട് തള്ളി. ബുദ്ധിശൂന്യമായ സംസാരവും ശബ്ദത്തിലെ കൊഞ്ഞയും തെളിച്ചമില്ലായ്മയും തുടർന്നു. ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവൾ അകത്തെ മുറിയിലേക്ക് വലിയും. ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന കുരിശിന്റെ വഴി എന്ന നാടു ചുറ്റലിന് അവൾ പോകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. അമ്മ ചാച്ചി അവളെ കയ്യിൽ പിടിച്ച് ആളുകൾക്കിടയിലൂടെ സൂക്ഷിച്ചു നടത്തും. എന്തിന് ഇതിനെ ഇപ്പോൾ പുറത്തിറക്കി എന്ന ചോദ്യം ആളുകൾ അപ്പോൾ നോട്ടത്തിലൂടെ കൈമാറും. ബന്ധുക്കൾ അവരിൽ നിന്ന് അകലം വിട്ട് നടക്കും. ഇലക്ഷൻ ദിവസം ഏതെങ്കിലും പാർട്ടിക്കാർ വന്ന് സ്റ്റെല്ലയെ അമ്മയുടെ ഒപ്പം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവൾ വലിയ സന്തോഷത്തിലായിരിക്കും. അവളുടെ വിരലിൽ മഷി പുരട്ടി കഴിയുമ്പോൾ ചാച്ചി അവൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ നോക്കിയാൽ ശരിയാണ്, പക്ഷേ ഒരേ ഷെയ്പ്പുള്ള സഹോദരങ്ങളുമുണ്ട്, സാംസ പറഞ്ഞു. സ്റ്റീഫനും സാംസയും മീൻ പിടിക്കാനുള്ള പോക്കിലാണ്. സ്റ്റീഫന്റെ കയ്യിൽ വീശുവല, സാംസയുടെ കയ്യിൽ ഒരു അലൂമിനിയ ചരുവം. ഒന്ന് മീൻ പിടിക്കാനും മറ്റേത് അതിൽ പെറുക്കിയിടാനും. മീൻ പിടിക്കുന്നയാൾ സ്റ്റീഫൻ, അത് പെറുക്കിയിടുന്നയാൾ സാംസ. മീൻപിടുത്തത്തിന് പോകുമ്പോഴുള്ള അയഞ്ഞ നീളൻ നിക്കറും പഴയ ടീഷർട്ടുമാണ് സ്റ്റീഫൻ ധരിച്ചിരിക്കുന്നത്. ഇളം നീല നിറമുള്ള നിക്കറിൽ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്രമത്തിലല്ലാതെ ചായച്ചും ചെരിച്ചും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ടീഷർട്ടിൽ എഴുത്തൊന്നുമില്ല, മഞ്ഞയിൽ ചെറിയ വെളുത്ത വൃത്തങ്ങൾ മാത്രം. വെയിൽ കൊള്ളാതിരിക്കാനായി മയമില്ലാത്ത പ്ലാസ്റ്റിക്കിൽ തീർത്ത ഒരു വട്ടത്തൊപ്പി സ്റ്റീഫനുണ്ട്. നടന്ന് പാടത്തെത്തി തോടിന്റെ കരപറ്റി അവർ പിന്നെയും നടന്നു. പാടത്തിനക്കരെ നീണ്ട വെള്ളക്കെട്ടും ടൗൺ തുടങ്ങുന്ന പ്രദേശത്തെ നല്ല കെട്ടിടങ്ങളും കാണാം. അവിടെ നിന്ന് ഡിസ്കോ രീതിയിലുള്ള വരികൾ മനസ്സിലാകാത്ത മ്യൂസിക് തുള്ളിത്തെറിച്ച് ഇവിടെ വരെ എത്തുന്നുണ്ട്. തിയേറ്ററിൽ നിന്നാണ്, സാംസ പറഞ്ഞു. അല്ല, പണ്ട് മാർപ്പാപ്പ വന്ന ഗ്രൗണ്ടിൽ കാർണിവൽ വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ടീമാണ്. സ്റ്റീഫൻ ശരീരം റോബോട്ടിനെ പോലെ ചലിപ്പിച്ച് ഡാൻസിന്റെ ചില ചുവടുകൾ കാണിച്ചു. കൈകൾ വായുവിലേക്കെറിഞ്ഞ് ചടുലമായി വീശി. അവസാനം സ്വന്തം തലയിലെ തൊപ്പിയെടുത്ത് അതേ താളത്തിൽ തന്നെ കറങ്ങി വന്ന് സാംസയുടെ തലയിൽ വച്ചു. വേനൽ മഴ പെയ്യാത്തതുകൊണ്ട് അനക്കമില്ലാത്ത വെള്ളത്തിന് മുകളിൽ മുഴുവൻ പായലാണ്. കുറച്ച് തെളിഞ്ഞ സ്ഥലമെത്തിയപ്പോൾ സ്റ്റീഫൻ നിന്നു. സ്ത്രീകൾ സാരി മെടഞ്ഞുടുക്കുന്നതുപോലെ വല ഇടതുകൈയിലേക്ക് നീളത്തിൽ വൃത്തിയിൽ മടക്കി മടക്കി അടുക്കാക്കി. കുറേ നേരം സൂക്ഷ്മതയോടെ വെള്ളത്തിലേക്ക് നോക്കി നിന്നു.

0: എന്നിട്ട് കൃത്യമായ വൃത്തത്തിൽ ടൗണിൽ നിന്ന് വരുന്ന മ്യൂസിക്കിനെ കുരുക്കാൻ എന്ന പോലെ താളത്തിൽ അത് വീശിയെറിഞ്ഞു. വല താഴ്ന്നു പോകാനും മീനുകൾ കുടുങ്ങാനും സമയം നൽകി കാത്തുനിന്നു. എന്നിട്ട് വലിച്ച് കരയ്ക്ക് കയറ്റി ഒരറ്റം മുതൽ കുടഞ്ഞു നോക്കി. രണ്ട് തുപ്പലുകൊത്തി മീനുകൾ മാത്രമേ കരയ്ക്ക് കിടന്ന് പിടച്ചുള്ളൂ. സാംസ അതുങ്ങളെ തിരികെ തോട്ടിലേക്ക് എറിഞ്ഞു. മെച്ചമില്ലാത്ത സ്ഥലം വിട്ട് അവർ ദൂരേക്ക് നടന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
7: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8 മണി.

FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നികുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലെ ബോളോജൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി TT സിദ്ദീഖ്. പാറശാല, ബ്ലോക്ക്തല കിസാൻ മേള, കിസാൻ ഗോഷ്ഠി, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കിയ സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30-ന് മുംബൈ ഹജ്ജ് ഹൌസിൽ നടത്തും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയ യൂണിറ്റുകളുടെ പ്രഖ്യാപനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 205 സ്കൂളുകളിലാണ് പുതിയ യൂണിറ്റുകൾ അനുവദിക്കുക. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ന് കാസർകോട്ട് മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. രാവിലെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഷോപ്പിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്.

അകലാൻ തോന്നിയാലും അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന മാസ്മരികത. അത് പ്രണയത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. കാലഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ മനുഷ്യ മനസ്സുകളെ തൊട്ടുണർത്തുന്ന മനോഹരമായ വികാരം പ്രണയം. അത് അസുലഭ നിർവൃതിയാണ്. ബ്ലെസിയുടെ സംവിധാന മികവിൽ 2011 പുറത്തിറങ്ങിയ പ്രണയം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഈ പാട്ടിൽ പ്രണയമെന്ന വികാരത്തെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ONV യുടെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: മെല്ലെ തഴുകി തലോടുന്ന കുളിർമഴ പോലെയാണ് പ്രണയവും. പ്രണയത്തിനു കൂട്ടായി മഴ കൂടിയായാലോ? അത് ചിലപ്പോൾ വേർപിരിയലിന്റെ, വിരഹത്തിന്റെ കയ്യൊപ്പാകാം. അതുമല്ലെങ്കിൽ തീവ്ര പ്രണയത്തിന്റെ ആഗ്രഹ പൂർത്തീകരണവുമാകാം. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ അത്തരമൊരു ഗാനമാണിത്. അനൂപ് മേനോനും

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് സന്ധ്യ.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
12: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില.

0: സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
9: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
11: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
10: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
12: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
13: ഇനി 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ്, ഡൽഹി റിലേ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. എപ്പം മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
2: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
1: രണ്ടും പഠിക്കുന്നുണ്ട്.
2: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ഇയേഴ്സ് ബാക്ക് ആണ് തുടങ്ങിയത്.
1: അടുത്തിടെ തുടങ്ങിയതാണ്.

0: വെസ്റ്റേൺ വയലിൻ സമ്മാനം കിട്ടിയ വെസ്റ്റേൺ വയലിൻ രണ്ട് വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ചു പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
1: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
0: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
1: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനും ഒക്കെ പോകാറുണ്ട്.
0: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
1: അങ്ങനെ ഇല്ല,
0: അല്ല, സ്വന്തമായി തീരുമാനിച്ചത് വയലിൻ ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമായി എല്ലാവരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും, പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്.

0: ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനും ഒക്കെ പോകാറുണ്ട്.
1: അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
0: അങ്ങനെയല്ല,
1: അല്ല, സ്വന്തമായി തീരുമാനിച്ചത്. വയലിൻ ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോ ആദ്യമായി എല്ലാരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും, പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
0: ഇഷ്ടമാണ്.
1: ടഫ് ആണോ? അതോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
0: ടഫ് ആണ്, പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
1: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
0: എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു, അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
1: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തപ്പോ. മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
0: അങ്ങനെ തോന്നിയിട്ടില്ല. ഏത് ക്ലാസ്സിനൊക്കെ പോവും,
1: റെഗുലർ ആയിട്ട് പോകുമായിരുന്നു.
0: എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
1: തിരുവനന്തപുരത്ത് തന്നെയാണോ ഇത് പഠിച്ചത്?
0: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
1: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
0: പറ്റുന്നുണ്ട്.
1: ഇപ്പൊ രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഏതിനോടാണ് കൂടുതൽ താല്പര്യം?
0: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പൊ 2 വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
1: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ്? ഇതിലിപ്പോ സമ്മാനം കിട്ടി, രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
0: വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മിൽ. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകൊക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, സി ഡി എഫ് അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമപ്പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയതുകൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തിൽ ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ സി ഡി ഇ അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്. എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല സി ഡി എഫ് ആ സംഭവമാണ് വരേണ്ടത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അത് കുറച്ച് വെസ്റ്റേണിനൊന്ന് ഡിഫിക്കൽട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
1: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടല്ലോ, പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ് മലയാളമാണ്. ഒരു പക്ഷേ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്നും പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ ആണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
0: സരിഗമ നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണ്, ഒന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പൊ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
1: അതിനോട് ചേർന്ന് ഒന്ന് ചോദിക്കുവാണ്, ഇപ്പൊ ലോകത്തിപ്പോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ ആകണമെന്ന്? എങ്ങനെയാണ് ഒരുപാട് പേര് ഒന്ന് വായിച്ചതെന്ന് തോന്നുന്നുണ്ടോ?
0: അങ്ങനെ തോന്നുന്നില്ല, നൊട്ടേഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ
1: ഇതുപോലെ
0: നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്, ബോ ഇടുന്ന രീതി, അപ്പ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. അപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
1: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പൊ ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
0: അങ്ങനെയല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല, നമ്മള് സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
1: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണിൽ, പക്ഷേ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ടൊരു സാഹിത്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
0: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കേണ്ടത്.
1: ഈസ്റ്റേൺ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമെ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
0: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ ഒക്കെ
1: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ?
0: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നി, തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ

0: ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
1: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദിമൂലിയ വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
0: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
1: ബോറടിച്ചിരിക്കുമ്പോൾ
0: എടുത്ത് വായിക്കും.
1: അഭയസ്ഥാനം പോലെ. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്ന് പോകുന്നോ അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
0: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്?
1: പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
0: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ. അപ്പൊ അത് നമ്മള് ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
1: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിന് മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
1: നമുക്കപ്പോ മാളവികയ്ക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ആർട്ട് കഫേ.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

103.6 റിയൽ എഫ്എമ്മിൽ ഇനി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിന്ന ചിന്ന അസൈ എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് ഗാനരചന അൻവർ അലി.

0: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: Volkswagen Virtus 4-am varshikam aakhrishikkukayan.
2: Volkswagen Virtus nodopam 1.3 lakhs rupaya vare vilamadikkunna pratheeka aanukoolyangalum.
1: Phoenix Volkswagen showroom sandarshikkum.

കേൾക്കാമിനി പൊന്നാപുരത്തെ യക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി ജ്യോതികുമാറും മെർലിനും പാടിയൊരു ഗാനം. വിമല സബാഷിന്റെ വരികൾക്ക് പ്രശാന്ത് മോഹന്റെ സംഗീതം.

0: പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി ജേക്സ് ബിജോയ്, സംഗീതം നൽകി വിശാൽ മിശ്രയും ആവണി മിശ്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്,
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
0: ഇനി കേൾക്കാം പൊന്നാപുരത്തെ യക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോതികുമാറും മെർലിനും പാടിയൊരു ഗാനം.

FM പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിർത്തി ഭീകരവാദത്തെ ഭരണകൂട നയമായി ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇന്ത്യ. ജമ്മുകശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിരിക്കുമെന്നും ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ വ്യക്തമാക്കി. ജനീവയിൽ ലോകവ്യാപാര സംഘടന ആസ്ഥാനത്ത് ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകന യോഗം ഇന്ന് സമാപിക്കും. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ മനില സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലെത്തിയത്. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കിയ സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റാൻ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പ്രമുഖ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ സമ്മതപത്രം കൈമാറി. ആഗോള നിലവാരത്തിലെ പരിശീലന രീതികൾ ഉറപ്പാക്കാനും കേരളത്തിലെ സാങ്കേതിക വിദഗ്ധർക്ക് ജർമ്മനിയിൽ തൊഴിൽ നേടാൻ സുഗമമായ വഴികൾ ഒരുക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോപഹാരം.
1: 103.6 റിയൽ എഫ്എം.
2: ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം ARM എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കറും അനില രാജുവും പാടിയൊരു ഗാനം. മനു മജിത്തിന്റെ വരികൾക്ക് ദിപു നയനാൻ തോമസിന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്, ശ്വേത മോഹൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സാം സിയേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരം ഇനി തുടർന്ന് കേൾക്കാം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകത്തിന് ശേഷം.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത് മാത്യൂസ് ആണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്ടെ റേഡിയേഷൻ ഓങ്കോളജി ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ആണ്. ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ മൂലം ഇന്ത്യയിൽ ഏകദേശം 80,000 പേർ ഒരു വർഷം മരണപ്പെടുന്നുണ്ട്. അതേപോലെ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം പുതുതായി ഈ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഏറ്റവും സങ്കടകരമായ വാസ്തവം, ഈ അസുഖം കുറച്ച് നേരത്തെ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ ഈ രോഗത്തിന്റെ മരണനിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള ഒരു വൈറസ് ആണ് ഒട്ടുമിക്ക സെർവൈക്കൽ ക്യാൻസറിനെയും കാരണം. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതായത് HPV വാക്സിനേഷൻ മൂലം നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ടും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആക്ച്വലി ശ്രദ്ധിക്കാം. ഇനി മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളിൽ സെർവൈക്കൽ ക്യാൻസർ എന്നതുപോലെ തന്നെ പുരുഷന്മാരിൽ ജനനേന്ദ്രിയത്തിലുള്ള ക്യാൻസർ, അതേപോലെ മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ടുള്ള ക്യാൻസർ, വായുടെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്തായിട്ട് തൊണ്ടയുടെ ഭാഗത്തായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ക്യാൻസർ, അതിനെ ഓറോഫെറിഞ്ചൽ കാഴ്ചനോമ എന്ന് വിളിക്കും. അതിന്റെയൊക്കെ ഒരു സാധ്യതയോടൊപ്പം തന്നെ നമ്മുടെ ഗുപ്തഭാഗങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അരിമ്പാറകൾ, ജെനൈറ്റൽ വോട്ട്സ് ഉണ്ടാകുന്ന കാരണം, അതിന്റെയൊക്കെ കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണെന്നുള്ളത് കാരണം കൊണ്ട് തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ വാക്സിനേഷൻ എടുക്കുന്നത് മൂലം ഈ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. HPV വാക്സിനേഷൻ പല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. പ്രധാനമായിട്ടും 14 താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ, വീണ്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുന്ന ഒരു വാക്സിൻ എന്നുള്ള രീതിയിൽ, ഇന്നൊരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ അടുത്ത ഡോസ് എന്ന് പറയുന്നത് 6 ശേഷമായിരിക്കും. എന്നാൽ 14 മുകളിലുള്ള ആൾക്കാരാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നതെങ്കിൽ അത് സാധാരണഗതിയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14 മുതൽ 26 വരെയുള്ള ആൾക്കാർക്കായിരിക്കും. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ 45 വരെയുള്ള ആൾക്കാർക്കും ഈ വാക്സിനേഷൻ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് വാക്സിൻ എടുക്കുകയാണെങ്കിൽ അടുത്ത ഡോസ് എന്ന് പറയുന്നത് 2 ശേഷമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 4 കൂടെ കഴിയുന്ന സമയത്ത് 3 ഡോസ് കൂടെ കഴിയുമ്പോൾ ഈ വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആകും. ആ രീതിയിൽ HPV വാക്സിനേഷൻ മൂലം തന്നെ നമുക്ക് ഈ ഗർഭാശയകള ക്യാൻസർ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. 90% ഗർഭാശയകള ക്യാൻസറിനും കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണെന്നുള്ളത് കാരണം കൊണ്ട് തന്നെ HPV വാക്സിനേഷൻ വഴി ഒട്ടുമിക്ക ഗർഭാശയകള ക്യാൻസറും നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക മനുഷ്യരുടെയും ആയുസിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് തീർച്ചയായിട്ടും ഹ്യൂമൻ പാപ്പിലോമ വൈറസിനോട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. എന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടായെന്ന് കരുതി അതിന്റെ രോഗലക്ഷണങ്ങളൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവില്ല. 90% ആൾക്കാർക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തനിയെ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. 10% ആൾക്കാരിൽ മാത്രമേ ഇത് ഗർഭാശയകളത്തിലോ അല്ലെങ്കിൽ പുരുഷ ജനനേന്ദ്രിയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തായിട്ട് കാണുകയും അവരിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് ക്യാൻസറായിട്ട് രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ളത് കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഒരു വ്യക്തിക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 ശേഷം മാത്രമേ അത് ക്യാൻസറായിട്ട് രൂപമാറ്റം സംഭവിക്കുകയുള്ളൂ. അത് കാരണം തന്നെ നമുക്ക് ക്യാൻസർ ആകുന്നതിന് മുൻപ് തന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചില

0: പ്രത്യേക ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഇതിനെ നമ്മൾ സ്ക്രീനിങ് മെത്തേഡ്സ് എന്ന് വിളിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാപ് സ്മിയർ എന്നുള്ളത്. അതിൽ ഒരു ഗർഭാശയ ഗളത്തിൽ നിന്ന് വളരെ കുറച്ച് കോശങ്ങൾ പരിശോധനയ്ക്കായിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്ന ഒരു പ്രക്രിയയാണ് പാപ് സ്മിയർ എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മളുടെ ലോകമെമ്പാടുമുള്ള WHO അതുപോലെ CDC ക്രൈറ്റീരിയ അനുസരിച്ച് 25 വയസ്സിന് മുകളിൽ ഉള്ള ഏതൊരു സ്ത്രീക്കും 3 വർഷത്തിലൊരിക്കൽ പാപ് സ്മിയർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്തു വരാറുള്ളത്. എന്നാൽ 25 വയസ്സിന് സമയത്ത് എല്ലാവർക്കും തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ 30 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 3 വർഷത്തിലൊരിക്കൽ പാപ് സ്മിയർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ക്യാൻസർ വളരെ നേരത്തെ തന്നെ അതോ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. ഗുപ്തഭാഗങ്ങളിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഡോക്ടറെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് പലർക്കും മടിയായിരിക്കും. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് രോഗനിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. ജീവൻ എന്ന ചിത്രത്തിന് വേണ്ടി കണ്ണൂർ ഷെറീഫ്, ആതിര ജനകൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഗോപി സുന്ദർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഫെജോ പാടിയ ഗാനം. ഗാനരചന ഹേ കാർത്തി, സംഗീതം ബിബിൻ അശോക്.

0: ഗാനോപഹാരം കേൾക്കാം ഇനി നാളെ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. റവന്യൂ സേവനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ സിംഗിൾ സൈൻ ഓൺ പോർട്ടൽ. വയനാട് വെള്ളമുണ്ട ഉന്നതിയിൽ പുതിയ വീടുകൾ. മലബാർ റിവർ ഫെസ്റ്റിവൽ ഒരുക്കങ്ങൾ. ഷിഗല്ലക്കെതിരെ വയനാട്ടിൽ ക്ലോറിനേഷൻ വാരാചരണം. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ സിംഗിൾ സൈൻ ഓൺ ജൻ പരിചയ് പോർട്ടൽ പ്രവർത്തനമാരംഭിച്ചു. റവന്യൂ വകുപ്പിലെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾക്ക് വ്യത്യസ്ത പോർട്ടലുകളിൽ മാറി മാറി പ്രവേശിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യത്തിനാണ് ഇതിലൂടെ പരിഹാരമായത്. ഓരോ പോർട്ടലിനും വെവ്വേറെ യൂസർനെയിമും പാസ്വേഡും ഉപയോഗിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി എല്ലാ സേവനങ്ങളും ഇതുവഴി ഒരു കുടക്കീഴിൽ ഏകോപിപ്പിച്ചു. പുതിയ സംവിധാനം വരുന്നതോടെ പൊതുജനങ്ങൾക്ക് റവന്യൂ സേവനങ്ങൾ ദ്രുതഗതിയിൽ ലഭ്യമാകും. മലപ്പുറത്ത് സിംഗിൾ സൈൻ ഓൺ പ്ലാറ്റ്ഫോമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി AP അനിൽകുമാർ.
2: റവന്യൂ വകുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് പരമാവധി സേവനങ്ങൾ ഏറ്റവും സുതാര്യമായ ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ഇന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഏതാണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് 200,000+ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25,000+ അത്തരം അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 100 ദിവസത്തിനകം 5,000+ പട്ടയങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭൂമി സംബന്ധമായ തർക്കങ്ങളും അതുപോലെ ഇത്തരം പരാതികൾ കെട്ടിക്കിടക്കുന്നതുമൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും ജനങ്ങൾ പലവട്ടം ഒരാവശ്യത്തിന് വേണ്ടി 9 വട്ടം ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പൊതുവായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ജനസൗഹൃദ ഓഫീസുകളായിരിക്കണം. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രയാസങ്ങളും ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് വില്ലേജ് ഓഫീസിലുള്ളത് താലൂക്ക് ഓഫീസിലുള്ളത് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും ആ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സമീപനം.
1: വയനാട് വെള്ളമുണ്ട വാളാടംകുന്ന് ഉന്നതിയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് നിർമ്മിച്ച 27 വീടുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി. 2018-19 വർഷങ്ങളിലുണ്ടായ മഴക്കെടുതിയെ തുടർന്ന് വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ ഇവിടുത്തെ 82 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ 27 വീടുകൾ നിർമ്മിച്ചത്. വയനാട് നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ 30 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും 10,00,000 രൂപ റവന്യൂ വകുപ്പും 2,00,000 രൂപ പട്ടികവർഗ വികസന വകുപ്പും ഓരോ ഗുണഭോക്താവിനും വേണ്ടി ചെലവഴിച്ചാണ്.

0: പദ്ധതി നടപ്പിലാക്കുന്നത്. വീടുകളുടെ താക്കോൽ കൈമാറി മന്ത്രി എ പി അനിൽകുമാർ.
1: നമ്മുടെ വില്ലേജ് സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വില്ലേജുകളും പഴയ കാലത്തെ പോലെ ചോർന്നൊലിക്കുന്ന വില്ലേജുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കുറേയേറെ വില്ലേജ് സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ കാലത്തും പരമാവധി കെട്ടിടങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കടന്നു വരുന്ന നമ്മുടെ വില്ലേജ് ഓഫീസുകൾ, ആ വില്ലേജ് ഓഫീസുകൾ കടന്നു വരുമ്പോൾ ആവശ്യത്തിന് സൌകര്യം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 10 സ്മാർട്ട് വില്ലേജുകൾ താഴെക്കോട് പഞ്ചായത്തിലെ അരക്കുപറമ്പ് വില്ലേജ് ഓഫീസ്, കാളികാവ് പഞ്ചായത്തിലെ കാളികാവ് വില്ലേജ് ഓഫീസ്, കൊടുവള്ളി, ഓമശ്ശേരി, പുത്തൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ 10 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കും. ഫണ്ടിന്റെ സാമ്പത്തികമായ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി അനുവദിക്കും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് തീർച്ചയായും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഏറ്റവും സുതാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകും.
0: ലോക വിനോദസഞ്ചാര

0: കൂടി അനുവദിക്കും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് തീർച്ചയായും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഏറ്റവും സുതാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകും.
1: ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ രേഖപ്പെടുത്താൻ സാധ്യത കൽപ്പിക്കും വിധം ഇതിനകം ശ്രദ്ധ നേടിയ മലബാർ റിവർ ഫെസ്റ്റിന്റെ 12th എഡിഷൻ ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്തും പരിസര പ്രദേശങ്ങളിലുമായി സംഘടിപ്പിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന കയാക്കിംഗ് താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. റിവർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കയാക്കിംഗ് മത്സരങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന മത്സരങ്ങളും പ്രദർശനങ്ങളും ഇതിനകം ആരംഭിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചളിനിലത്തെ വണ്ടിപ്പൂട്ട് മത്സരം ആവേശഭരിതമായി. തിരുവമ്പാടി MLA CK കാസിം മത്സരം ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവലിനെക്കുറിച്ച് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ CK കാസിം MLA:
2: ഈ വർഷത്തെ 12th എഡിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് വെച്ച് ഉന്നതതല യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വിശ്വനാഥ് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് വൈകിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 30, 31, 1, 2 തീയതികളിൽ ഇവിടെ കയാക്കിംഗ് ഫെസ്റ്റ് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഈ ഫെസ്റ്റ് ഒരു ഇന്റർനാഷണൽ ടൂറിസം തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി തയ്യാറാക്കുന്ന രൂപത്തിലുള്ള ചില പദ്ധതികളും പരിപാടികളും ഈ ഫെസ്റ്റോടനുബന്ധിച്ച് ഉണ്ടാകണമെന്നുള്ള കൂടിയാലോചനയിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അനുവദിക്കുന്ന വിഭവത്തിനപ്പുറം ചില സ്പോൺസർമാരൊക്കെ കണ്ടെത്തി ഈ ഫെസ്റ്റ് ഒരു അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ തടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിപാടികളും പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടികൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റികൾ 14 അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് ഈ ഫെസ്റ്റ് മുന്നോടിയായിട്ട് നടത്തേണ്ട പ്രീ ഇവന്റുകൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണം. അവര് 4-5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പ്രമിസി സാങ്ഷൻ ഗവൺമെന്റ് തലത്തിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചർച്ച നടന്നു. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സേവകരുടെ യോഗം കൂടി വിളിച്ച് തദ്ദേശീയരായ സന്നദ്ധ സേവകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംരക്ഷണ സംവിധാനം ഒരുക്കുവാനും സേവനം നടത്തുവാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ സമയബന്ധമായി നടത്തും. ഏതായാലും ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ 12th ഈ കയാക്കി ബസിന്റെ പരിപാടിയോടുകൂടി ഇത് ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ഈ നമ്മുടെ ഈ കയാക്കിംഗ് ബസ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ
1: വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ഒരാഴ്ചക്കാലം ക്ലോറിനേഷൻ ഡ്രൈവും ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ജനപ്രതിനിധികളും റവന്യൂ, ആരോഗ്യം, തദ്ദേശഭരണം, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ മുഴുവൻ കിണറുകളും ജലസ്രോതസ്സുകളും ഒരാഴ്ച കൊണ്ട് ക്ലോറിനേഷൻ നടത്തും. ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും അടുത്ത ദിവസങ്ങളിൽ കർശന പരിശോധനയും നടത്തും. ഷിഗല്ല രോഗത്തെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുമതി അശോക്:
3: അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് വാർത്തയായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മരണം മൂലമൊക്കെ ഈ ഷിഗല്ല ബാക്ടീരിയ വരുത്തുന്ന രോഗം വാർത്തയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിഗല്ല ബാക്ടീരിയ വരുത്തുന്ന ഈ രോഗാവസ്ഥയുടെ പേര് ഷിഗല്ലോസിസ് എന്നാണ്. നമ്മളിപ്പോൾ ഈ ബാക്ടീരിയ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം ടച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാക്ടീരിയ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വൃത്തിയില്ലാതെ ഇപ്പോൾ ഈ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കൈയൊന്നും കറക്റ്റായിട്ട് കഴുകാത്ത ഒരാൾ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാലും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു ബാക്ടീരിയ പ്രവേശിക്കും, ഷിഗല്ലോസിസ് എന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും സ്റ്റൂൾസിൽ മലത്തിൽ ആണ് ബാക്ടീരിയ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്റ്റൂളിൽ വന്നിരിക്കുന്ന ഈച്ചയൊക്കെ അതിന്റെ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാലുകൊണ്ട് ഫുഡിലോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലോ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പഴം, പച്ചക്കറി ഇവയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ ഇതൊന്നും മര്യാദയ്ക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കഴുകാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതുപോലെ ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിലും ഒക്കെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൈ കഴുകിയില്ലെങ്കിൽ, സോപ്പിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിലൊക്കെ അവര് എവിടെയെങ്കിലും പിടിച്ചാൽ അവിടെ ആ ബാക്ടീരിയ ഉണ്ടാവുകയും വേറെ ഒരാൾ വന്ന് അതേ സ്ഥലത്ത് പിടിക്കുകയും അത് പിന്നെ വായിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഡിസെൻട്രിയാണ് മെയിൻ. ഡിസെൻട്രി എന്ന് വെച്ചാൽ ഡയറിയൽ ബ്ലഡ് ബ്ലഡോ കഫമോ ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഡിസെൻട്രി. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്നതുകൊണ്ട് തന്നെ ബാസിലറി ഡിസെൻട്രി എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് വളരെ കണ്ടേജിയസ് ആണ്. അതായത് ഇത് വളരെ പെട്ടെന്ന് ഒരു മനുഷ്യൽ നിന്ന് വേറെ ഒരാളിലേക്ക് പകരാൻ വളരെ സാധ്യതയുള്ള ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ സിംപ്റ്റം ഒക്കെ ഇതിന്റെ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല അതിന്റെ സ്പ്രെഡും കൂടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിന്നൽ മുരളി എന്ന ചിത്രത്തിന് വേണ്ടി നാരായണി ഗോപൻ, മിഥുൻ ജയരാജ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം അഭിമന്യു എന്ന ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാർ പാടിയൊരു ഗാനം. കൈതപ്രതന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവി.

0: FM പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് തിരിക്കും. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ബിഷ്കേക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. ആസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 11:00.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
4: പുറമെ സ്ത്രീരോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
3: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
4: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
3: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായി റോഡ്, കോഴിക്കോട്.
4: ഫോൺ 9188920156.
3: 0495230666.
0: 103.6 റിയൽ FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി P ഭാസ്കരൻ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ഇനി കേൾക്കാം ജാലകം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് വരികളെഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയൊരു ഗാനം.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
9: ഇളയ നില സമർപ്പിക്കുന്നത്
10: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോ

0: രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഇനി 10:15 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യതലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക് കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രം മാർഗ്, ബരാബംഗാ റോഡ്, സുപ്രീം കോർട്ട്, സേവാതീർത്ഥ്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യമേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കെക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്രഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS Prashanthine SIT കസ്റ്റഡിയിലെടുത്തു. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് PS Prashanthine അല്പസമയത്തിനകം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കും. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ

യുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാവും പിങ്ക് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 ശേഷം നഗരത്തിലെത്തുന്ന വനിതകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10 രാവിലെ 5 ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് KSRTCയുടെ തീരുമാനം. കേരളത്തെ ലഹരിമുക്ത സംസ്ഥാനമാക്കാൻ ഗവൺമെൻറ് നടത്തുന്ന പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തവും അനിവാര്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിവിധ യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കർഷകർ എന്നിവയെ സംയോജിപ്പിച്ച് സമഗ്ര കാർഷിക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഫാം ടൂറിസം, അഗ്രി സ്റ്റാർട്ടപ്പുകൾ, കാർഷിക സംരംഭകത്വം എന്നിവയ്ക്ക് പുതിയ ഊന്നൽ നൽകി സംസ്ഥാനത്ത് 2200 കാർഷിക സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, കിസാൻ ഗോഷ്ഠി, ഹരിതവിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 3 നിപ പരിശോധനാ ഫലവും നെഗറ്റീവായി. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിൻ്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. വനസംരക്ഷണവും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാലയ്ക്ക് ഇന്ന് തുടക്കം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 റിപ്പോർട്ട് സമർപ്പിക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ സഹപ്രവർത്തകൻ ടി പുരുഷോത്തമൻ്റെ പയ്യന്നൂരിലെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. പുലർച്ചെയായിരുന്നു സംഭവം. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായി നശിച്ചു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഷെഡ് തകർത്തതെന്നും CPI ആണ് അക്രമത്തിന് പിന്നിലെന്നും പുരുഷോത്തമൻ ആരോപിച്ചു. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാ മേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്ന സുപ്രധാന ചുവടുവയ്പ്പായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പ്രമുഖ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ സമ്മതപത്രം കൈമാറി. ആഗോള നിലവാരത്തിലെ പരിശീലന രീതികൾ ഉറപ്പാക്കാനും കേരളത്തിലെ സാങ്കേതിക വിദഗ്ധർക്ക് ജർമ്മനിയിൽ തൊഴിൽ നേടാൻ സുഗമമായ വഴികൾ ഒരുക്കാനുമാണ് പങ്കാളിത്തം ലക്ഷ്യമിടുന്നത്. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30 മുംബൈ ഹജ്ജ് ഹൗസിൽ നടത്തും. July 30 August 2 കോഴിക്കോട് ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ പ്രചാരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനംവകുപ്പും തിരുവമ്പാടി അൽഫോൺസ കോളേജും ചേർന്ന് തുഷാര

0: ഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്താനും ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ട്രക്കിംഗ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ദേവാസുരം എന്ന ചിത്രത്തിനായി എം ജെ ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജെ രാധാകൃഷ്ണന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,500 രൂപയ്ക്കും പവന് 560 രൂപ വർദ്ധിച്ച് 1,08,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലറി ഗോൾഡ് റേറ്റ് കേൾക്കാം നാളെ രാവിലെ 10:30.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: പ്രിയ ഗീതം.
3: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇനി വരുന്ന അരമണിക്കൂർ 11 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി പ്രിയഗീതമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0495 എന്ന STD കോഡിൽ 2366174, 2366176. മറ്റൊരു മൊബൈൽ നമ്പർ പറയാം, 9447444800. ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടും. ആദ്യഗാനം കേൾക്കാം പ്രിയഗീതത്തിൽ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിനായി സൂരജ് സന്തോഷും ആനമ്മയും പാടിയത്. അൻവറലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: പ്രിയ ഗീതം.
7: പ്രിയഗീതത്തിൽ ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിന്ന് ആദ്യം വിളിച്ചത് കാരപ്പുറമ്പ് നിന്ന് റിയാസാണ്. റിയാസിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. നീലത്താമര എന്ന ചിത്രത്തിന് വേണ്ടി വി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: മാലിന്യ മുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയഗീതത്തിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മധ്യവേനൽ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയൊരു ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കോമരപ്പടിയിൽ നിന്ന് രേണുക.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: പ്രിയ ഗീതം.

പ്രിയഗീതത്തിൽ ഇനി പൂക്കോട്ടും പാടത്തു നിന്ന് വിളിച്ച ജയശ്രീ ആവശ്യപ്പെട്ടുള്ള ഇഷ്ടഗാനം കേൾക്കാം. ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ONB കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ഗീതം.
2: പ്രിയഗീതത്തിൽ ഇന്ന് അവസാനമായി കണ്ണൂർ മേലേച്ചൊവ്വയിൽ നിന്ന് വിളിച്ച അനന്യയുടെ ഇഷ്ടഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഭീഷ്മപർവം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനാഥ് ഭാസി പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതം.

0: ആർക്കും മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ഗീതം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. കോട്രോസെനി കൊട്ടാരത്തിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസൂർ ഡാനുമായി രാഷ്ട്രപതി ഉന്നതതല ചർച്ചകൾ നടത്തും. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷിന്റെ മൃതദേഹം. ഇന്ന് പുലർച്ചെയാണ് കണ്ടെടുത്തത്. മന്ത്രി ഷിബു ബേബി ജോൺ വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ കാനോലി ഇക്കോ ടൂറിസം പദ്ധതി സന്ദർശിച്ചു. ഇക്കോ ടൂറിസം പദ്ധതിയിലെ സൌകര്യങ്ങളും പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പ്രായപരിധി നാളെ അവസാനിക്കും. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് 30 മുംബൈ ഹജ്ജ് ഹൌസിൽ നടത്തും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,80,000 രൂപയായി. 3-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
4: കോട്ടക്കൽ ആര്യ വൈദ്യശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
5: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
4: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
5: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമേ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാവനൂൽസ്, സീഹൽ ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
4: കോട്ടക്കൽ ആര്യ വൈദ്യശാല കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായി റോഡ്, കോഴിക്കോട്.
5: ഫോൺ 9188920156.
4: 0495-230-2666.
6: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ഇപ്പോൾ മുതൽ 12 മണി വരെ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400022444. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവമ്പാടിയിൽ നിന്ന് റീനു ആണ്. റീനുവിൻ്റെ ഇഷ്ടഗാനം പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ONV കുറുപ്പിൻ്റെ വരികൾക്ക് ഉത്തം സിംഗിൻ്റെ സംഗീതം.

0: IHRD കീഴിലുള്ള വയനാട് മാനന്തവാടി PK കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ കോഴ്സുകളിൽ SC/ST വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തവ ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫോൺ 9387828283.
1: അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിലെ അടുത്ത ഗാനം കാരന്തൂരിൽ നിന്ന് സജീഷ് ആവശ്യപ്പെട്ടതാണ്. പ്രിയം എന്ന നിറം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ ജൂലൈ 29 നടക്കും. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ 0495-23-85-861, മൊബൈൽ 9037-09-845-5.
1: Volkswagen Virtus nala varshikam aakarshikkukayanu.
2: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilavadikkunna pratheeka aanukoolyangalum.
1: Phoenix Volkswagen showroom sandarshikku.
3: Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൊടശ്ശേരിയിലെ രശ്മിയുടെയും സുമിയുടെയും ഇഷ്ടഗാനമാണ് ഇനി യുവർ ചോയ്സിൽ. ചിത്രം സൂഫിയും സുജാതയും, പാടിയത് അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാ ഉൽഹഖ്. സംഗീതം MJ ചന്ദ്രൻ, വരികൾ BK ഹരിനാരായണൻ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കായുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയിൽ വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSP.org September 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ 0495-23-78-480.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം 3 ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബേപ്പൂരിൽ നിന്നും ഫൈസൽ, ദിൽറുബ, ലിയ എന്നിവർ.

വയനാട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ വെറ്റിനറി സേവനം നൽകുന്നതിന് വെറ്റിനറി സർജനെ നിയമിക്കുന്നു. വെറ്റിനറി ബിരുദം, വെറ്റിനറി കൌൺസിൽ, രജിസ്ട്രേഷനുള്ളവർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ജൂലൈ 28 രാവിലെ 11:30 മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 9495625

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ, 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കായാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സ് വരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാ തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താൽപ്പര്യമുള്ളവർ ജൂലൈ

0: 30 അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ ലഭിക്കും. ഫോൺ 04939625534.
1: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: चंदन का एहसास।
1: युवा चॉइस ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

0: चंदन का एहसास।
1: युवर चॉइस ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം സൂര്യപുത്രൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊളത്തറയിൽ നിന്നും ദിയ, നിമ്മി, ബീജ എന്നിവർ.

ഞങ്ങൾ കടഞ്ഞു ഞാൻ മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ.

0: മലപ്പുറം വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ 25 രാവിലെ 10:30 വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അഭിമുഖം നടക്കും. പ്ലസ് 2 സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച JPHN കോഴ്സ് സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0494245762.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കാക്കനാട് നിന്നും മേരി ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം പിൻഗാമി, പാടിയത് ചിത്ര, വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: Volkswagen Virtus, 4 വർഷം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകി. ജയചന്ദ്രനും ചിന്മയും പാടിയ ഗാനം ചിത്രം കണ്ണത്തിൽ മുത്തമിട്ടാൽ. ഗാനം ആവശ്യപ്പെടുന്നത് കൊണ്ടോട്ടിയിൽ നിന്ന് ശരത് കൃഷ്ണ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി ജാനകി പാടിയ ഗാനം ചിത്രം തകര. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് താനൂരിൽ നിന്നും പ്രമോദ്.

0: ഈ ഒരു ഗാനത്തോടുകൂടി യുവർ ചോയ്സ് ഇവിടെ സമാപിക്കുന്നു. യുവർ ചോയ്സ് ഇനി വൈകിട്ട് 3 മണിക്ക് കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: FM പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവെച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഫിലിപ്പീൻസിലെ മനിലയിൽ 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു.

അദ്ദേഹം. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വ്യാജ വീഡിയോ തള്ളി കേന്ദ്ര ഗവൺമെന്റ്. രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരിതെറ്റുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. PIB കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ രണ്ട് ദിവസമാണ് യോഗം ചേരുന്നത്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും ചേർന്ന് നാളെ കോഴിക്കോട്ട് വായ്പാ മേളയും വായ്പാ പദ്ധതികളെക്കുറിച്ച് ബോധവത്കരണ സെമിനാറും സംഘടിപ്പിക്കും. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സിംബാബ്വെ 3 T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: സസ്തനി സസ്തനി സസ്തനി സരിഗമ ഗഗഗഗഗ സസ്തനി സസ്തനി സസ്തനി സരിഗമ ഗഗഗഗ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലുൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലുൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ടതായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുവാക്കളുടെ ഭാവിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യ തലസ്ഥാനത്തെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. അടുത്ത നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഈ സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ലോക കല്യാൺ മാർഗ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, രാമകൃഷ്ണ ആശ്രമം മാർഗ്, ബരാംഖംബ റോഡ്, സുപ്രീംകോർട്ട്, സേവാതീർത്ത്, ജൻപത് തുടങ്ങിയ സ്റ്റേഷനുകളാണ് അടച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന AI നിർമ്മിത വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഡൽഹിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയുണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബഹളം തുടർന്നപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചിരുന്നു. പിന്നീട് പുനരാരംഭിച്ച ഇരുസഭകളിലും നീറ്റ് വിഷയത്തിൽ ബഹളം തുടർന്നപ്പോൾ സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവെക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ധൈര്യവും അചഞ്ചലമായ ദേശസ്നേഹവും അഭിമാനകരമായ സ്ഥാനവുമാണ് ചന്ദ്രശേഖർ ആസാദിനെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രശേഖർ ആസാദിന്റെ ദൃഢനിശ്ചയം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചന്ദ്രശേഖർ ആസാദിന് ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആത്മാവും ജീവിതവും സമർപ്പിച്ച മഹാനായിരുന്നു ആസാദെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 2 സന്ദർശനത്തിന് കിർഗിസ് റിപ്പബ്ലിക്കിലേക്ക് ഇന്ന് യാത്രയാകും. August 31 September 1 ബിഷ്കക്കിൽ ചേരുന്ന SCO ഉച്ചകോടിയുടെ മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സഹകരണത്തിന് പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയ പ്രധാന വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രിമാർ ആശയവിനിമയം നടത്തുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഫിലിപ്പീൻസിലെ മനിലയിൽ 33rd ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ സങ്കീർണതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സുപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നുവെന്ന് യോഗത്തെ അഭിസംബോധന ചെയ്ത വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ പറഞ്ഞു. അസമിൽ തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 41. ഇന്നലെ 10 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ 40 റവന്യൂ സർക്കിളുകളിൽ 600,000+ ആളുകളെ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും ബാധിച്ചു. നദികളിലെ ജലനിരപ്പ് അപകട മേഖലയ്ക്ക് മുകളിലാണ്. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കാൻ KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP സർവീസ് ഉദ്ഘാടനം ചെയ്യും. UDF ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് സർവീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തമ്പാനൂർ, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്.
കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി

നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിനുശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യാവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. 1956

ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യാവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്. എബോള മഹാമാരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ഇന്ത്യ കെനിയയ്ക്ക് ആദ്യ ഗഡു മെഡിക്കൽ സഹായം കൈമാറി. 4.5 ടൺ മെഡിക്കൽ സാമഗ്രികൾ കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഡോക്ടർ ആദർശ് സ്വൈക്ക കെനിയൻ അധികൃതർക്ക് കൈമാറി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റിലെ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അനീഷ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. മാധ്യമപ്രവർത്തകർ വാർത്തകളിലെ ശരിതെറ്റുകൾ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. PIB കൊച്ചി യൂണിറ്റ് പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ PIBയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നും അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, PIB കൊച്ചി യൂണിറ്റ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഷാമില KY എന്നിവർ സംസാരിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AKG സെന്ററിൽ 2 ദിവസമാണ് യോഗം ചേരുന്നത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നിരുന്നു. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാവിഷയം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിലെ ടീമുകളാണ് പങ്കെടുക്കുന്നത്. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക്സ് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഉച്ചയോടെ ആരംഭിക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശം വിദഗ്ധ സമിതി അല്പസമയത്തിനകം സന്ദർശിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

FM പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചതായി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നടപടികൾ നിർത്തിവച്ചു. രാവിലെ സഭ ചേർന്നയുടൻ നീറ്റ് വിഷയവും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമവും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ PIB ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാസർകോട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള മറ്റന്നാൾ രാവിലെ കണ്ണൂരിൽ ആരംഭിക്കും. മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസത്തെ കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങൾ നിന്ന് ടീമുകൾ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വാട്സപ്പിൽ ഒരു ഹായ് ഇടാം, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ 9400024440 9400024440. നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിൽ ചിത്രം നയിച്ച ഗാനം ബിച്ചു തിരുമലയുടെ രചന, സംഗീതം ജെറി അമൽദേവ്.

0: ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം സിനിജ. ആ എവിടെയാ സ്ഥലം? ഊരള്ളൂരാണോ അതോ? സിനിജ, ആ മനസ്സിലായി, സ്ഥലം അറിയാം. സിനിജ കുറച്ച് അധികമായി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിൽ. സിനിജയുടെ ഇടയ്ക്കുള്ള ഇമോജികൾ, നിരാശ പൂണ്ട ഇമോജികൾ കാണുന്നുണ്ട്. ഒരു ഒരു കൊട്ടയ്ക്ക് ഹായി കിടക്കുന്നുണ്ട് അല്ലേ? അതെ, ഇതുവരെയും നമുക്ക് പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാണോ?
1: പിന്നെ
0: ഈ അടുത്ത് പറ്റിയിട്ടില്ല.
1: കല്യാണം കഴിഞ്ഞതിന് ശേഷം റേഡിയോ കേട്ടിട്ടേ ഇല്ല.
0: അയ്യോ, എന്താ?
1: അതുവരെ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടില് കറണ്ട് ഒന്നുമില്ല. ചെറുപ്പത്തിൽ ആ സമയത്ത് റേഡിയോ മാത്രമേ
0: ഉള്ളായിരുന്നു.
1: അപ്പൊ അന്നേ വലിയ ആഗ്രഹമായിരുന്നു ആർ കെ സാറിനോടും ചേച്ചിനോടും സംസാരിക്കണം, പക്ഷെ നടന്നിട്ടില്ല.
0: ഓ ശരി. എന്താ ഭർത്താവിന്റെ പേരെന്താ?
1: സന്തോഷ്.
0: വിവാഹ ശേഷം റേഡിയോനെ മാറ്റി സന്തോഷിനെയാക്കി. സന്തോഷേട്ടാ വന്നപ്പോ റേഡിയോ പോയി, ടി വിയും വന്നു. ഓക്കെ, എന്തായാലും അത് അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് അവരോടൊന്നും സംസാരിക്കാൻ കഴിയാതെ പോയി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. കാരണം നമ്മള്
1: മനസ്സിലായി.
0: ഓ, അപ്പൊ വളരെ മുമ്പുള്ള പരിപാടികളെ കുറിച്ച് വരെ സിനിമയ്ക്ക് കൃത്യ ഓർമ്മയുണ്ട്. ഇപ്പൊ വിവാഹം കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു, ഒരാളുകൾക്ക് വിവാഹം കഴിഞ്ഞ് വന്ന അല്ലേ? സന്തോഷിന് വീടുപടിയാ?
1: ഒരു ചെറിയ റേഡിയോ വാങ്ങിയത് ഇപ്പൊ. അപ്പൊ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ അക്കൂട്ടത്തിൽ ഇങ്ങനെ
0: മനസ്സിലായി.
1: പിന്നെ ഒരു പ്രാവശ്യം കൂടി കിട്ടിയിട്ടുണ്ട് ഒരിക്കലും.
0: എന്തായാലും ഇപ്പൊ നമുക്ക് ആ ഒരു കുറെ കാലത്തെ ഒരു പെൻഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പാട്ടിലൂടെ പരിഹരിക്കണം.
1: ഇപ്പൊ
0: ആരാ സന്തോഷ വീട്ടിലുണ്ടോ? ജോലിക്ക് ജോലിക്ക് പോയതാ? വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പ്രത്യേകം പറയൂ കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നുണ്ടാവോ? പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, എന്തായാലും അവരൊക്കെ വിളിക്കുമ്പോ അവരോടും പറയൂ നമ്മളെ സ്നേഹാന്വേഷണം. നമ്മളൊരു പഴയ റേഡിയോ കാലം നമ്മള് ഇങ്ങനെ പരസ്പരം സംസാരിച്ചു, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ
1: കേട്ടോ.
0: ഉമ്മാച്ചുവിലെ കൽപ്പകത്തോപ്പ് അതല്ലേ വേണ്ടേ? അതെല്ലേ, പി ഭാസ്കറിന്റെ രചന, കെ രാഘവന്റെ സംഗീത, യേശുദാസ് പാടിയ പാട്ട്. എന്നാ കേട്ടാലോ. ഓക്കെ ശരി.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്? ആ ബിജ ആ എവിടെയാ സ്ഥലം?
1: ഇത് കണ്ണൂർ ജില്ലയിലെ പിന്നെ പൊയിലൂര്.
0: ആ പൊയിലൂര്. ആ ആ ആ
1: സെൻട്രൽ പൊയിലൂര്.
0: ആ സെൻട്രൽ പൊയിലൂര്. ആ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കോഴിക്കോട് നിലയത്തിലെ കൊച്ചു പരിപാടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സ്ഥിരം കേൾക്കാറുണ്ടോ?
1: ഓ സ്ഥിരം കേൾക്കും. 6 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം.
0: ആ ഹാ ഹാ അപ്പൊ കണ്ണൂര് കോഴിക്കോട് നിലയം കൂടാതെ മറ്റ് കണ്ണൂരോ എന്തെങ്കിലും കേൾക്കാറുണ്ടോ?
1: എല്ലാം കേൾക്കും.
0: ആ മാറി മാറിയൊക്കെ കേൾക്കും.
1: ചെറിയ കുട്ടിക്കാലത്തെ റേഡിയോ.
0: അതെ, ഇപ്പൊ നേരത്തെ വിളിച്ച ആളും അതുപോലെയാണ്. ചെറിയ ചെറു പ്രായത്തിലെ റേഡിയോ ആയിട്ടുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതെ, അപ്പൊ വീട്ടിൽ തന്നെയാണോ അതോ മറ്റേ ജോലി സ്ഥലം, ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ? ആ ഒരു തിരക്കിട്ട് എവിടുന്ന് ഓടി വന്ന മാതിരി ഉണ്ട് അല്ലേ? അതോ ഈ പരിപാടിയിൽ കിട്ടിയതിന്റെ ഒരു ഒരു സന്തോഷമാണോ? നമുക്ക്
1: ഓക്കെ
0: ഓക്കെ. അതെ മനസ്സിലായി. ആരൊക്കെയാ വേറെ വീട്ടിലെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ?
1: ഓ ഇല്ല, ഞാൻ ഇപ്പോഴത്തെ കാലവും പിന്നെ ഭർത്താവ് പണിക്ക് പോയിനി, മക്കള് സ്കൂളിൽ പോയിനി, രണ്ടാം
0: മക്കളാ.
1: മൂത്തോയെ 6ാം ക്ലാസ്സിൽ, ശ്യാംകൃഷ്ണ. പിന്നെ ഇളയോയെ എവിൻ കൃഷ്ണ, പിന്നെ 3ാം ക്ലാസ്സിൽ.
0: സ്കൂള് കുട്ടികളുടെ അടുത്താണോ?
1: ഓ
0: വീട് സ്കൂള് വീട്ടിൽ നിന്ന് ദൂരെയാണോ? സ്കൂള് അടുത്താണോ?
1: ആ കുറച്ച് ഉണ്ട്, കുറച്ച് പോകണം. ഓട്ടോ
0: വണ്ടിയിൽ കൊണ്ടുപോകും അല്ലേ?
1: വണ്ടിയിൽ മൂത്തോനി ബസ് വരും. ഇപ്പോ ഇപ്പൊ ഈ കുറി 6ാം ക്ലാസ്സിലേക്ക്. പിന്നെ ഓന് ബസ് വരും, സ്കൂൾ ബസ് വരും, ഓട്ടോറിക്ഷ വരും.
0: എന്തായാലും അവരെയൊക്കെ പറഞ്ഞയച്ചു, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒതുക്കി. ഇനിയിപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോഴേക്കും 4 മണിയാകുമ്പോഴേക്കും ഇവരൊക്കെ വരാറായി. അപ്പൊ എന്തായാലും പരിചയപ്പെടാനും
1: സംസാരിക്കാം.
0: ആ സന്തോഷായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇവരൊക്കെ വരുമ്പോ, ഭർത്താവും മക്കളൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇനി എപ്പോഴെങ്കിലും സംസാരിക്കാം. അതുപോലെ സാന്ത്വനത്തിന്റെ പാട്ടല്ലേ വേണ്ടേ, ഉണ്ണി വാവാവോ? പാട്ട് കൊടുക്കാട്ടോ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം സർ.
0: എവിടെയാ സുനിൽ രാജ്? പള്ളിയത്തിന്റെ സ്ഥലം?
1: പള്ളിയത്ത് എന്ന് പറഞ്ഞാല് പേരാമ്പ്ര കഴിഞ്ഞിട്ട് ആവള
0: ആ
1: പള്ളിയത്ത് വേളം ഗ്രാമപഞ്ചായത്ത്.
0: ആ ഹാ ഹാ എന്തൊക്കെയാണ് സുനിൽജി വിശേഷങ്ങൾ?
1: സാർ ഇങ്ങോട്ടെങ്ങാൻ വന്നിട്ടുണ്ടോ ഈ ഏരിയയിൽ?
0: നമ്മളിപ്പോ കോഴിക്കോട് ജില്ലക്കാരെ അങ്ങോട്ടും കൂടെ ഒക്കെ പോണ്ടേ?
1: പോണല്ലോ സാർ. ഈ ഏരിയ വന്നിട്ടുണ്ടോ? ഈ പൈതൃം നീക്കിനെയാണ് അറിയാ സാറേ?
0: ഓ, ദേവം എഴുത്തുകാരനല്ലേ?
1: അതെ.
0: ആ ദേവം ഇവിടെയൊക്കെ വരുന്നല്ലേ?
1: ആ ഹാ
0: അവരുടെ നാടല്ലേ ആ പ്രദേശം? അടുത്താ
1: തീക്കുനി പള്ളിയത്ത്.
0: ആ ഹാ ഹാ
1: ഒരു 5 കിലോമീറ്ററിന്റെ വ്യത്യാസമാണ്.
0: ഓ ശരി. അദ്ദേഹം ഇവിടെ കവിത അവതരിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഓഫീസിലൊക്കെ വരാറുള്ള ആളാണല്ലോ. എന്താ സുനിലിന്റെ ജോലി ഏർപ്പാട്?
1: ഞാൻ ടൈലറിംഗ് ആ സർ.
0: ആ ഷോപ്പിലാണോ?
1: ആ ഇപ്പൊ ഷോപ്പിലുള്ളേ.
0: ആ ഹാ ഹാ
1: ആ രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ റേഡിയോ തുറക്കും.
0: ആ
1: അത് കഴിഞ്ഞാല് ഒരു 8-9 മണിക്ക് ഷോപ്പിലെത്തും. ഷോപ്പിൽ ഫുൾ ടൈം റേഡിയോ ആണ്.
0: അപ്പൊ റേഡിയോന് എവിടെയായാലും റേഡിയോ നമ്മുടെ അകമ്പടി ആയിട്ടുണ്ട്.
1: അതെ അതെ, വീട്ടിൽ അടുക്കളയിൽ റേഡിയോ ഉണ്ട്, എന്റെ ഷോപ്പിലും റേഡിയോ ഉണ്ട്.
0: മുമ്പ് വേറെ ഒക്കെ എന്താ വിശേഷങ്ങൾ? മുമ്പ് പാട്ടുകൾ കുറച്ചിങ്ങനെ ആവശ്യപ്പെട്ടിരുന്നോ? കിട്ടിയിരുന്നോ? ഏതെങ്കിലും പാട്ട് ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിരുന്നോ?
1: ആ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടു സാറേ. കിട്ടി.
0: ആ കിട്ടിയിരുന്നു. മറ്റേ നമ്മള് മറ്റ് പാട്ടുകൾ ആവശ്യപ്പെടുന്ന പരിപാടികൾ
1: പല്ലവി അനുപല്ലവി പങ്കെടുത്തിരുന്നു സാറേ.
0: ആ അതെയോ? അതിലെ
1: സമ്മാനം കിട്ടിയിട്ടില്ല. സമ്മാനത്തിന് ഒരു നറുക്കിട്ട കൊണ്ട് രണ്ടുപേര് 1-ാം സ്ഥാനത്തായ കൊണ്ട്
0: ടൈയിൽ പോയി നഷ്ടപ്പെട്ടു. അതെ. അന്ന് നമ്മള് എവിടെ വെച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു അത്?
1: അല്ല റേഡിയോയിൽ തന്നെ സാറേ.
0: ആ റേഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അല്ല, നമ്മളത് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ പലയിടത്ത് നടത്തിയിരുന്നു. അതിന്റെ സ്റ്റേജ് ഷോ പോലെയൊക്കെ അന്ന് നടത്തിയിരുന്നു. അപ്പൊ ഞാൻ അതിന് വന്നു.
1: അതൊക്കെ ഞാൻ കണ്ടിരുന്നു, അതൊക്കെ ഞാൻ
0: കേട്ടിരുന്നു.
1: സ്ഥലം കോഴിക്കോട് എവിടെയാണ്?
0: ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ. കോഴിക്കോട് തന്നെ.
1: കോഴിക്കോട് എവിടെയാ സാറേ വരുന്നത്?
0: കോഴിക്കോട്ടുകാർ കോഴിക്കോടല്ലേ താമസിക്കുന്നത്?
1: അതിന്റെ അടുത്താണോ?
0: ആ ഇവിടേക്ക് തന്നെ, ഇവിടേക്ക് തന്നെ കേട്ടോ. അപ്പൊ സുനിലിന് വേണ്ട പാട്ട് കർത്തവ്യത്തിലെ പാട്ടാണല്ലോ അല്ലേ? അത് സത്യം. കർത്തവ്യത്തിലെ കല്യാണ സദ്യക്ക് വന്നു ചേരണം. ആർ കെ ദാമോദരന്റെ രചന അല്ലേ? ഓക്കെ സുനിൽ, അപ്പൊ വർക്ക് നടക്കട്ടെ.
1: ഓക്കെ സാർ, താങ്ക് യു.
0: പാട്ട് അതിനിടെ കൂടെ പാട്ടും കേൾക്കാം.
1: ഓക്കെ സാർ.
0: ഓക്കെ, എന്തായാലും കാത്തിരുന്ന്

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: ആ, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, പേര് ഹൈമാവതി.
0: ആ,
1: ചേളന്നൂർ നിന്നാണ് വിളിക്കുന്നത്.
0: ആ ഹാ ഹാ ഹാ എന്തൊക്കെയാണ്?
1: പിന്നെ സുഖം തന്നെ.
0: ഓ,
1: സാറിന് സുഖമല്ലേ?
0: ആ, ഉഷാറായിരിക്കുന്നു.
1: ആ,
0: ഹൈമാവതി എന്ന് പറയുമ്പോൾ ജോലി ടീച്ചിങ് ആണോ? അല്ല
1: അല്ല അല്ല, ഹൗസ് വൈഫ് തന്നെയാണ്.
0: അതിനോട് ചേർന്നു.
1: മകനും പിന്നെ മരുമകളും കുട്ടിയാണ് കൂടെ ഉള്ളത്. മകൻ ഗൾഫിലാണ്, മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കുന്നത്. തണ്ടയാളാണ്.
0: അടുത്തന്നെ
1: മരുമകനെ ബിസിനസ് ആണ്, ബേക്കറി കുൾബ എല്ലാം.
0: മോന്റെ വൈഫിന്റെ വീട് എവിടെയാ? മരുമകളുടെ വീട് എവിടെയാ?
1: ഇവിടെ പെരുവയല്.
0: ആ, ഇവിടെയൊക്കെ തന്നെ. അപ്പൊ നമുക്ക് അധികം ബന്ധുക്കാരെ വീട്ടിലേക്ക് അധികം ദൂരെ ഒന്നും പോണ്ട.
1: ഇല്ല, അധികമൊന്നുമില്ല.
0: നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി അല്ലേ? പേരക്കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.
1: പേരക്കുട്ടി ഇപ്പൊ UKG പഠിക്കുകയാണ്. ഇന്ന് ക്ലാസ് പോയിട്ടുണ്ട്. മകള് ഇവിടെയുണ്ട്, മരുമകൾ ഇവിടെയുണ്ട്.
0: മനസ്സിലായി.
1: ബെസ്റ്റില്.

0: ശരിയാണ്, ബസ്സിൽ പഠിക്കാൻ പോകുന്നുണ്ട്.
1: അതെല്ലേ,
0: ഇന്ന് ലീവാണ്.
1: ഓക്കെ.
0: പിന്നെ സാറ് കോഴിക്കോട് തന്നെയാണ്?
1: ആ, ഇവിടെ തന്നെ, ഇവിടെ തന്നെ.
0: സാറിന്റെ പേര്?
1: എന്റെ പേര് ബോബി.
0: ആ, പേര് മറന്നുപോയി.
1: ആ, കുഴപ്പമില്ല. ഞാനിങ്ങനെ നിങ്ങളെ പോലെ ഇങ്ങനെ കുറെ പ്രിയ ശ്രോതാക്കളുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീട്ടുവിശേഷങ്ങൾ?
0: ഓ, 15 വർഷം മുന്നേ ഞാൻ വിളിച്ചതാണ്. എന്റെ അമ്മ ഉള്ളപ്പെട്ടോ?
1: അതെയാ.
0: ആ, അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 12 വർഷമായി.
1: അത്രയും മുമ്പോ
0: പിന്നെ വിളിച്ചിട്ടില്ല. ആ, പക്ഷെ പാട്ട് കേൾക്കൂ, പിന്നെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പൊ അത് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഹായ് ഹായ് ഇട്ട്, ഇന്ന് ഞാൻ പറഞ്ഞ കിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, ഒന്ന് ഇട്ടേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മരുമകളോട് പറഞ്ഞു.
1: എന്തായാലും അതൊരു അതൊരു നിമിത്തായി അല്ലേ, നമ്മളെ അമ്മയെ അമ്മയെ ഓർക്കാനും ഒരു അവസരം കൂടി ആയല്ലോ.
0: അതെ.
1: അമ്മയുടെ പേരെന്തായിരുന്നു?
0: സത്യഭാമ.
1: അമ്മയെ കുറിച്ചുള്ള പാട്ടാണ് വേണ്ടത്. അമ്മയെ നീ ഒന്നുകൂടി പറഞ്ഞിട്ട് അമ്മ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൊക്കൽക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നത് നമ്മള് അത് ഒരു എല്ലാ കാലത്തേക്കും ഉള്ള ഒരു ബന്ധം തന്നെയാണ് അല്ലേ.
0: അമ്മ മരിച്ചപ്പം വല്ലാണ്ട് ഒരു വല്ലാത്തൊരു വിഷമത്തിലേക്ക്.
1: ആൾക്കാരെ അത് അലട്ടുന്ന ഒരു കാര്യമാണ്.
0: അതെ.
1: പിന്നീട് മുന്നോട്ട് പല പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ അതൊക്കെ അങ്ങനെ പിന്നെ പിന്നാമ്പുറത്തേക്ക് നീങ്ങുമെങ്കിൽ അത് അവിടെ ഉണ്ട്.
0: അമ്മ എന്ന് പറഞ്ഞത് അമ്മയും അച്ഛനുള്ള കാലം വരെയല്ലേ മക്കൾക്ക് സുഖം ഉണ്ടാവുള്ളൂ.
1: അതിന് ശേഷമുള്ള സുഖം വേറെ സുഖം അല്ലേ. പക്ഷെ അത് അതൊരു വല്ലാത്ത അല്ല. എനിക്ക് ടീച്ചർ ഇമ്മതി, ഞാൻ പിന്നെ ടീച്ചറിനെ വിളിക്കാൻ പോണിട്ട് പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നു. എന്തായാലും സന്തോഷം നമുക്കിങ്ങനെ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി അമ്മയെ ഓർക്കാൻ പറ്റിയല്ലോ.
0: അതെ.
1: അപ്പൊ എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ.
0: ഓ, ആയിക്കോട്ടെ.
1: അപ്പൊ നമ്മുടെ പേരക്കുട്ടി വരുമ്പോ അവനോട് പറയൂ. എന്താ മോൻ പേരക്കുട്ടിയുടെ പേരെന്താ?
0: രാഹുൽ.
1: ഓഹോ, മോൻ വരുമ്പോ പറയൂ കേട്ടോ. അങ്ങനെ നിങ്ങളെ സ്നേഹാന്റെ അതുപോലെ മകനും ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പറയൂ കേട്ടോ. ഓക്കെ.
0: ഓ, പറയാം.
1: ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ
1: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാനായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400244220. ഹലോ, നമസ്കാരം ശ്രീത്തെ. എന്താണ് ഗ്രാൻഡ് ബസാറിൽ എന്താണ് വിശേഷം? നിങ്ങൾ സ്ഥിരം
1: ഗ്രാൻഡ് ബസാറിൽ? ഞാൻ അവിടെ തയ്യക്കടയില് ജോലി ചെയ്യാണ്.
0: അതെ, അവിടുത്തെ നിങ്ങളെ വൻ ടീം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രോഗ്രാംസിലൊക്കെ മെസ്സേജ് ഇങ്ങനെ കാണാറുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ജയനുണ്ട്,
1: ജയരാജ്,
0: ഹസൻ ഉണ്ട്, രമ്യുണ്ട്, ഷീന ഉണ്ട്, ബിന്ദു ഉണ്ട്, എല്ലാരും കൂടി ചേർന്നിട്ടാണ് ജോലി. ടൈലറിംഗ് അല്ലേ?
1: അതെ.
0: അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ഈ ടൈലറിംഗും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോപ്സ് ഉള്ള ഏരിയ ആണല്ലോ കോഴിക്കോട്ട് ഗ്രാൻഡ് ബസാർ.
1: നല്ല കോഴിക്കോട് നല്ല ഗ്രാൻഡ് ബസാർ, മിഠായി അങ്ങനത്തെ ഏരിയ ആണ്.
0: കുറെ വർഷമായോ ഇവിടെ?
1: ഞാൻ ഒരു 8 വർഷമായി.
0: ഓക്കെ. നമ്മുടെ
1: വീട് ഇവിടെ ഒളവണ്ണയാണ്.
0: പോയി വരാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല?
1: ഇല്ലില്ല.
0: കൈമ്പാലത്താണോ? അതെ, കൈമ്പാലത്ത് ഇതുപോലെ മെസ്സേജ് കാണാറുണ്ട്.
1: അത് ഞാനല്ലോ.
0: അല്ല, ഇത് നമ്മളെ ഇതുപോലെ നേരത്തെ
1: എനിക്ക് ഇത് പാട്ട് ആവശ്യപ്പെടുന്ന എന്റെ കൈമ്പാലിൽ നല്ലൊരു സുഹൃത്തുണ്ട്, പ്രകാശ് എന്ന് പറയും. റോട്ടോ ഡൈവർ ആയിരുന്നു, അസുഖമായിട്ട്
0: ഇരിക്കുന്നു. ഓക്കെ,
1: സ്ഥാപനത്തില് ഇരിക്കുകയാണ്.
0: ഓക്കെ, കൊടുക്കാം. അദ്ദേഹം കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളെ അന്വേഷണങ്ങൾ അറിയിക്കൂ.
1: രാവിലെ വെച്ചാ പൂട്ടില.
0: അതെ അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും പ്രകാശൻ കേൾക്കുന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടാവും.
0: അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു ഹൈ
1: ഫോൺ കട്ടാക്കി ഇപ്പൊ വിളിക്കും.
0: അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അവരോടും അതുപോലെ സുഹൃത്ത് കേൾക്കുന്നെന്തായാലും ഉണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടും കൂടി പറയൂ, നമ്മുടെ സ്നേഹാന്വേഷണം.
1: തീർച്ചയായിട്ടും എല്ലാരോടും പറയാം. എന്താ എല്ലാരും ഉണ്ട്, ആർക്കും സംസാരിക്കാൻ പറ്റില്ല.
0: കുഴപ്പമില്ല,
1: രമ്യ കൊടുക്ക.
0: ഹലോ,
2: ഹലോ.
0: ഹലോ രമ്യ, എന്തായി? ഊണിന്റെ പരിപാടിയൊക്കെ എന്തായി? എല്ലാരും ഒന്നിച്ചു കൊണ്ടുവന്ന് കഴിക്കാണോ പതിവ്? അതെ, ഓരോരുത്തർ ഓരോ ഐറ്റം ആയിട്ട് കൊണ്ടുവരാണോ? രമ്യ കാളൻ, മറ്റേ ശ്രീതോലൻ, മറ്റേ ആള്, മറ്റേ ബിന്ദു പുളിയിഞ്ചി, അങ്ങനെയാണോ? ചോറ് മുതലാളി വക.
2: എന്തായാലും
0: ഒരു ഒരുമിച്ചൊരു ഒരു സൗഹൃദ കൂട്ടായ്മയെ ആയിട്ട് വർക്ക് ചെയ്യാനും ജോലി ഇതുപോലെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു നല്ല അനുഭവമാണ് അല്ലേ? പോരാത്തിനിടയ്ക്ക് ഒരു പാട്ടും ഒരു മെസ്സേജും. അതെല്ലേ? ഓക്കെ, എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞൊരു സന്തോഷം കേട്ടോ. നിങ്ങളെ മെസ്സേജ് ഞാൻ നേരത്തെ ശ്രീതിനോട് പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറുണ്ട്. ബാക്കിയുള്ള എല്ലാവരോടും പറയൂ, ശ്രീകുട്ടനോടും ഹസനോടും രമ്യയോടും ഒക്കെ പറയൂ, ഷീന ബിന്ദു. ഓക്കെ, പാട്ട് കേട്ടല്ലോ. ചിരികൊണ്ട് മുന്നേറ്റത്തിന്റെ പാട്ടാണ് ആവശ്യപ്പെട്ട എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ. ശ്രീകുമാരൻ തമ്പി, ശ്യാം ടീമർ ചെയ്തിട്ടുള്ള പാട്ടാണത് അല്ലേ? കേട്ടല്ലോ. ഓ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ജയശ്രീ.
1: ഹലോ ഹലോ, നമസ്കാരം.
0: ആ, ചേവരമ്പലം.
1: ചേവരമ്പലാണ്.
0: ആ, എന്തൊക്കെയാണ്?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നോ?
1: ഓ, ഉഷാറായിട്ടിരിക്കുന്നു. സന്തോഷം കൊണ്ടിരിക്കും.
0: സന്തോഷം കൊണ്ടാണ്.
1: കലാ ആഗ്രഹിക്കുന്നത്.
0: അതെയോ? ആ,
1: ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്.
0: തത്സമയ പരിപാടികളിൽ ഒന്നിലും പങ്കെടുത്തിട്ടില്ല?
1: ഇല്ല, എനിക്ക് ഞാൻ കൊറേ വിളിച്ചു നോക്കിയിരുന്നു മുന്നേ, അപ്പൊ ഇതിനെ കിട്ടിയിട്ടില്ലായിരുന്നു.
0: ഇടയ്ക്കൊക്കെ മെസ്സേജസ് ഇട്ട് നമ്മൾ പാട്ടൊക്കെ കൊടുക്കാറുണ്ട് തോന്നുന്നു അല്ലേ? അല്ല, യുവ ചോയ്സ് യുവ ചോയ്സിലൊക്കെ പാട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അല്ലേ. അപ്പൊ ആ സ്ഥലപ്പേര് ഇങ്ങനെ പെട്ടെന്ന് ഓർത്ത പോലെ തോന്നുന്നു. ഇല്ല, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? വീട്ടിൽ തന്നെയുള്ള ആളാണോ അതോ ജോലി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ആയോ?
1: രണ്ട് മക്കളുണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്.
0: ഉച്ചക്ക് ആരെങ്കിലും ഉണ്ടാവോ അതോ?
1: ഹസ്ബൻഡ് ഉണ്ടാവും. ഇനിയിപ്പോ മോനും വൈഫും വരും. ഇപ്പൊ ഉണ്ണായി ചെറിയ മോളുണ്ട്, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, സുഖമില്ലാത്ത കാരണം.
0: അതെയോ?
1: ഡോക്ടറെ അടുത്ത് പോയതാ. അവരിപ്പം വരും ഉണ്ണായി.
0: എല്ലാം റെഡി ആയിട്ട് കാലായിരിക്കാണ്.
1: അതെ, ആയിക്കൊണ്ടിരിക്കുന്നേ.
0: അതെ,
1: സന്തോഷം കൊണ്ട് പെട്ടെന്ന്.
0: അതെ, എനിക്ക് മനസ്സിലായി. എന്തായാലും
1: ആദ്യം മുതലേ ചെറുതാകുമ്പോഴേ റേഡിയോ കേൾക്കുന്നതാണ്. എന്റെ അമ്മ ഉണ്ടാവുമ്പോഴേ ഈ റേഡിയോയിൽ പണ്ട് ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിക്കല്ലോ.
0: അതെ, ലളിത സംഗീത പാഠം
1: പാഠം അതൊക്കെ നിർബന്ധിച്ച് കേൾപ്പിക്കായിരുന്നു.
0: അപ്പൊ ഒരു പാട്ടിൽ വാസന ഉണ്ടാവുമല്ലോ
1: കുറച്ചൊക്കെ.
0: അവിടെ നമ്മളെ റെസിഡൻസിന്റെ പരിപാടിയിലൊക്കെ പാടാറുണ്ടോ?
1: ആ, ചിലപ്പോഴൊക്കെ പാടാറുണ്ട്.
0: അമ്മ അത് തിരിച്ചറിഞ്ഞിട്ടാണ് അതിലൊക്കെ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് പഠിപ്പിച്ചതൊക്കെ അല്ലേ.
1: എല്ലാരും ചെറുപ്പത്തിലെ അമ്മ എല്ലാരും ഞങ്ങളെ മക്കളെ എല്ലാരും അടുത്തും ഇങ്ങനെ അതൊക്കെ പഠിപ്പിക്കാൻ പറയാം. അവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു.
0: എന്തായാലും ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ചില ഈ പാട്ടിനെയും ഒക്കെ സ്നേഹിക്കാനും അതൊക്കെ അത് കുറച്ച് പാടി സ്വയം ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു ഒരു അവസരങ്ങൾ കൂടി കൈവന്നല്ലോ.
1: അതെ അതെ.
0: എന്താ ഹസ്ബൻഡിന്റെ പേരെന്താ?
1: സതീഷ്.
0: ആ, അദ്ദേഹത്തോടും വീട്ടുകാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ. നമുക്ക് അഭിഭാഷകന്റെ കേസ് ഡയറിയിലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം അതല്ലേ കേൾക്കണ്ടേ? ഇപ്പൊ ഇത്രയും തെളിയേണ്ടിയിരുന്നില്ല മാനം അല്ലേ? നമുക്ക് ഇടയ്ക്കൊക്കെ അല്ല ഈ കർക്കിടകത്തിലെ ഇങ്ങനെ തെളിയേണ്ടിയിരുന്നില്ല മാനം എന്ന് പറയാ. അതെ, അതേ പറഞ്ഞേ, കുറച്ചൊക്കെ ഒന്ന് ഇരുണ്ടിരുന്നാ മതിയായിരുന്നു. ശരി, എന്താ തെളിഞ്ഞ നിലയ്ക്ക് പാട്ട് പോട്ടെ. അപ്പൊ ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം ജോസ്. ആലച്ചേരി എന്നാണ്. അതെ, മനസ്സിലായി. നമ്മൾ കുറേ മുമ്പൊരിക്കാൻ
1: സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
0: മുമ്പ് ഫോണിൻ പ്രോഗ്രാം ഉള്ള സമയത്ത്. ഇപ്പോ
1: അതെ,
0: കുറച്ചായി, കുറച്ചധികം കാലമായി.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് ആലച്ചേരിയിൽ ജോസിനവിടെ? സ്വന്തം എന്തെങ്കിലും ജോലിയാണോ അതോ കൃഷിയാണോ? ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. അതെ അതെ, തേനെ കുറിച്ചും അതിന്റെ ചില കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് നിങ്ങളെ വർക്കൊക്കെ, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതെ അല്ലേ, അന്ന് ചെറുതേനെ കുറിച്ചൊക്കെ എന്തോ പറഞ്ഞു അല്ലേ നമ്മള്. അതെ അതെ. കുറെ ഏരിയയിൽ ചെയ്യുന്നുണ്ടോ കൃഷി? കുറെ പെട്ടിയുണ്ടോ?
1: ഒരു 200 പെട്ടിയുണ്ട്.
0: നമ്മുടെ പുരയിടത്ത് തന്നെയാണോ അതോ വേറെ സ്ഥലങ്ങളൊക്കെ എടുത്താണോ?
1: അല്ല, വേറെ സ്ഥലങ്ങളില്ല. 25 പെട്ടി ഒരു പ്ലേസിൽ വെക്കാം.
0: അത്രേ പറ്റുള്ളൂ അല്ലേ?
1: വലിയ പെട്ടി.
0: അപ്പൊ അത് എത്ര ഏക്കർ സ്ഥലമാണ് അവർ ഉദ്ദേശിക്കുന്നത്? 25 പെട്ടിക്ക്
1: അതല്ല, അത് നമ്മള് സെയിന്റെ സ്രോതസ് അനുസരിച്ച് ആ ഓരോ സ്ഥലങ്ങൾ വെക്കാം. ഓരോ ആൾക്കാരുടെ സ്ഥലത്ത്.
0: അതെ. അപ്പൊ എല്ലായിടത്തും വെച്ചാലും ഇതേപോലെ ഉൽപാദനം കിട്ടുന്നുണ്ടോ അതോ നമ്മളതിന് പ്രത്യേക സാഹചര്യങ്ങൾ നോക്കണോ അവിടുത്തെ ഒരു
1: പ്രദേശത്തെ?
0: അതല്ല, നമ്മള് ചെടികളും പൂക്കളും ഒക്കെ കൂടുതലുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാണോ ഒരു പെട്ടി വെക്കുന്നതെന്ന് വെക്കാം.
1: അതെ അതെ.
0: നമ്മളിപ്പോ പലതും നടുമ്പോഴൊക്കെ മണ്ണില് നീർവാർച്ചയൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ അതും നോക്കും അല്ലേ?
1: തേന് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും, പുറത്തേറിയ അങ്ങനെയുള്ള
0: സ്ഥലങ്ങളിലും.
1: പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന തേന് റബ്ബറാണ്.
0: റബ്ബറിന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ അത് ഗുണം.
1: ഓപ്പൺ ആയിട്ടാണ്.
0: ഓ,
1: ഓപ്പൺ ആയിട്ടാണ്. അതായത് ഒരു തുള്ളി ഉണ്ടാവും ഓരോ ഗ്രന്ഥിയിലും, ആ ഓരോ ഇലയിലും 3 ഞെട്ട് കൂടുന്ന സ്ഥലത്ത് ഒരു ഓരോ തുള്ളി ഉണ്ടാവും.
0: ഓ ഓ ഓ, അങ്ങനെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് അത് എടുക്കാനും കൊണ്ടുവരാനൊക്കെ ഈച്ചകൾക്കും സൗകര്യമുണ്ട്.
1: കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അവർക്ക്, അത്രയും ബൾക്കായി കിട്ടുന്നുണ്ട്.
0: മനസ്സിലായി. അപ്പൊ എന്തായാലും കുറച്ചൊരു നമുക്കൊരു ഒരു കാർഷിക വിജ്ഞാനം കൂടെ താങ്കളിൽ നിന്ന് കിട്ടി.
1: സാധാരണ പൂക്കളിലാണല്ലോ തേൻ ഉണ്ടാവുക.
0: ഇത് ഇലഞ്ഞെട്ടുകളിലാണ്.
1: അതെ, ഞെട്ടുകളിലാണ്.
0: അതെ, അതൊരു അറിവാണ്, സത്യം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളും വിചാരിക്കുമല്ലോ റബ്ബർ

0: ഇത്രമാത്രം പൂവ് എവിടെ ഇരിക്കുന്നു?
1: ചില റബ്ബറിന് മാത്രമല്ല, മരുത് അങ്ങനെയുള്ള ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ
0: ഈ ഒരു രീതിയാണ് അല്ലേ? ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? എവിടെയെങ്കിലും പോയി ട്രെയിനിങ്ങിന് പോയിരുന്നോ?
1: ഞാനൊരു 22-23 വർഷമായി.
0: അതെ അതെ അല്ലെ, ഞാൻ പറഞ്ഞ തുടക്കകാലത്തൊക്കെ ഇതില് ഒരു
1: ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്.
0: ആ, നമ്മളെ കൃഷിഭവൻ വഴിയാണോ അതോ വേറെ എവിടെയെങ്കിലും പോയോ?
1: ഇല്ല, ഞാൻ ആദ്യമേ ഇത് പഠിക്കുന്ന സമയത്ത്, 10th class ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ തുടങ്ങിയിരുന്നു.
0: ആ,
1: പിന്നെ അതിന് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തു. അങ്ങനെ
0: നമ്മൾ സ്വയം ഇതിനൊക്കെ ആർജിച്ചു, ഇത്തരം കാര്യങ്ങളുടെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ അല്ലേ.
1: ഇത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്താണ്
0: പഠിക്കുന്നത്. അതെ അതെ, അതാണ് കൂടുതൽ. നമ്മളിപ്പോ ക്ലാസ്സിൽ പോയോണ്ടല്ലോ കാര്യം, ചില പ്രായോഗിക പരിശീലനങ്ങളിലും അനുഭവം കൊണ്ടുമാണ് ഇത് മുഴുവൻ വിജയിക്കുന്നത്.
1: അതെ, തിയറി കിട്ടിയിട്ട് കാര്യമില്ല.
0: അതെ, അത് നമ്മളെന്തിനും, അതെ, നമ്മൾ ഇറങ്ങുമ്പോഴാണല്ലോ അതിനെ കുറിച്ച് പലതും മനസ്സിലാക്കുക.
1: അതെ അതെ, ഈ ചെന്നെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ഇത്.
0: ഓക്കെ, എന്തായാലും ജോസുമായി ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ജോസിന്റെ മെസ്സേജ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പൊ കുറെ ആയല്ലോ മെസ്സേജ് ഒക്കെ കണ്ടിട്ട്, കുറച്ചായിട്ട് തിരക്കിലാണോ?
1: അതെ, വൈഫ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
0: അതെ അതെ. എന്താ ശ്രീമതിയുടെ പേരെന്താ?
1: ഷീന.
0: ഷീന, ആ അതെ ഷീന.
1: വിളിക്കാറുണ്ട്.
0: അലീന ഉണ്ട്, ഞങ്ങളിതൊക്കെ കാണാറുണ്ട്. പേരുകളൊക്കെ വളരെ ഫെമിലിയർ ആണ്. പേര് പറയുമ്പോ പെട്ടെന്ന് ആളെ ഓർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക്
1: നിശീധിനി
0: എന്നുള്ള പാട്ടാണ് നമ്മൾ അധികം ഇപ്പൊ ഈ അടുത്ത് കുറച്ച് കൊടുത്ത്. എം എസ് വിയുടെ അല്ലെ, എം എസ് വിശ്വനാഥന്റെ സംഗീതമാണ് വയലാറിന്റെ രചന, ജാനകിയമ്മ പാടിയ ഗാനം. എന്നാ ജോസി, നമുക്ക് കേൾക്കാം.
1: ഓക്കെ,
0: എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാഷ്ണം ഒരിക്കൽ കൂടി കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം പവിത്ര.
1: ഹലോ,
0: പറമ്പിൽ ബസാർ.
1: അതെ അതെ,
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മൾ കുറച്ചു മുമ്പ് എപ്പോഴും സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു.
1: ഇല്ല സാറിനോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, ടൈം ആണ്.
0: ആ സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അവിടുന്ന് വേറെ ആരോടായിട്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, വേറെ എന്തൊക്കെയാ വിശേഷം? എന്ത് പറയൂ?
1: സുഖമായിട്ടിരിക്കുന്നു സാർ, സുഖമായിട്ടിരിക്കുന്നു.
0: വീട്ടിൽ തന്നെ ഉള്ള ആളാണോ അതോ എന്തെങ്കിലും ജോലികളോ ഏർപ്പാടുകൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു യുകെ ബേസ്ഡ് കമ്പനിയിലെ റിക്രൂട്ട്മെന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാ.
0: അതെ, അപ്പോൾ വീട്ടിൽ തന്നെ മതിയോ?
1: ആ, വർക്ക് ഫ്രം ഹോം ആണ്, കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ആണ്.
0: ആ ഹാ ഹാ,
1: അതെ.
0: ഓക്കെ, എത്ര തൃശ്ശൂർ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂർ ആണ്.
0: അപ്പോൾ ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ?
1: അതെ, കറക്റ്റ് ആണ്.
0: ശരി,
1: സാറിന് എങ്ങനെ മനസ്സിലായി?
0: ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണ്ടേ? അങ്ങനല്ല, പവിത്രയുടെ ടോണിലൊരു ചെറിയ അതിലൊരു ചെറിയ
1: മാറ്റം വന്നോട്ട്
0: മനസ്സിലായതാണ്.
1: എന്റെ വീട് കോഴിക്കോട്.
0: തൃശ്ശൂർ എവിടെയാ വീട്?
1: തൃശ്ശൂർ നെല്ലങ്കര.
0: ഓക്കെ, ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ.
1: ഓക്കെ,
0: എങ്ങനെയാ ടൈമിംഗ് ഒക്കെ? എങ്ങനെയാ
1: ടൈമിംഗ്? യു കെ ഷിഫ്റ്റ് ആണ്, 1 PM to 10 PM.
0: അങ്ങനെയാണ്. അപ്പൊ അത് HR-ന്റെ ആണ് അല്ലേ?
1: HR ആണ്.
0: എന്താണ്, പല കമ്പനികൾക്കും HR-ല് HR-ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ അല്ലേ? കൂടുതലും
1: നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഞാൻ HR-ല് തന്നെ റിക്രൂട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അപ്പോൾ നമ്മുടെ ക്ലയൻസ് ഏത് തരം റിക്രൂട്ട്മെന്റ്സ് ആണ് നമുക്ക് കമ്പനി ആവശ്യപ്പെട്ട, ലൈക്ക് ഏതാണ് നിങ്ങളുടെ ഏരിയ ആൾക്കാർ എടുക്കുന്നത്?
1: ഞങ്ങൾ അവിടെ UK ബേസ്ഡ്, UK-യിലുള്ള ഒരു ഹെൽത്ത് കെയർ റിക്രൂട്ട്മെന്റ് ഏജൻസിയിലാണ്. അപ്പൊ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽസ്, NHS ഹോസ്പിറ്റല്, പിന്നെ കെയർ ഹോംസ്,
0: അപ്പൊ
1: അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ്, അതെ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, നഴ്സുമാരൊക്കെ റിക്രൂട്ട് ചെയ്യാണ് നമ്മളുടെ വർക്ക്.
0: അപ്പൊ നമ്മളെ ഒരു കൂടുതലും ആപ്ലിക്കൻസ് ഒക്കെ വരുന്നത് നമ്മളെ നാട്ടിൽ നിന്നാണോ അതോ പുറം രാജ്യങ്ങളിൽ നിന്നാണ്? എങ്ങനെയാണ്?
1: നമുക്ക് ഡയറക്റ്റ് UK ആണ്. UK-യിലുള്ള അവിടെ ഉള്ള
0: ആൾക്കാരെ പറ്റുള്ളൂ.
1: പോയിട്ടുണ്ടെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ.
0: അവിടെ തന്നെ UK-യിലെ ഉള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലേ? അവർക്ക് ഓപ്പൺ, അവർക്കാണ് ആ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത്.
1: അതെ, അവർക്ക് മാത്രം ഓപ്പൺ ആയിട്ടുള്ളത്.
0: ഓക്കേ ഓക്കേ. കുറച്ച് കാലമായോ ഈ ഫീൽഡിൽ?
1: ആ, ഞാൻ ഇപ്പോ ഒരു 3 വർഷമായി. അതെ.
0: എന്തായാലും നമ്മൾ ഇതൊക്കെ കേൾക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, ഇതുപോലെ പല പരിപാടികൾ കേൾക്കുമ്പോൾ പലർക്കും പല കാര്യങ്ങളും റേഡിയോയിലൂടെ കിട്ടുന്നു എന്നാണ് ഒരു അട്രാക്ഷൻ ആയിട്ട് പലരും പറയാറുള്ളത്. അവിടെ നാട്ടിലിരിക്കുമ്പോൾ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നോ അതോ പറമ്പിൽ ബസാർ ശീലാണോ?
1: ഞാൻ ഇവിടെ എന്റെ അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇവിടെ വന്ന് കേട്ട് തുടങ്ങി. ഇപ്പൊ ഞാനും എന്നിട്ട് ഭയങ്കര അഡിക്റ്റ് ആയി. അപ്പൊ ഡെയിലി കേൾക്കാറുണ്ട്,
0: വർക്ക്
1: ചെയ്യുന്ന സമയത്തും കേൾക്കാറുണ്ട്.
0: നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചാൽ കുറച്ചും കൂടി എൻഗേജിംഗ് ആയിരിക്കും.
1: അതെ അതെ.
0: ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടോ അതോ വർക്ക് ചെയ്യുന്ന?
1: ഹസ്ബൻഡ് ബാംഗ്ലൂരാണ്. അതെ.
0: അപ്പൊ അദ്ദേഹം വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ വീട്ടിലുള്ള എല്ലാരോടും.
1: തീർച്ചയായിട്ടും പറയാം സാർ, തീർച്ചയായിട്ടും
0: പറയാം. നമുക്ക് പവിത്രത്തിലെ വാലിന്മേൽ പൂ എന്നുള്ള പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ, ആ പാട്ടാ വേണ്ടത്.
0: ശ്രീമാർ സുജാത അല്ലേ? ഒ.എൻ.വി.കുറുപ്പിന്റെ രചന, ശരത്തിന്റെ സംഗീതം.
1: അതെ.
0: ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 19-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
2: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
3: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
4: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
3: ചിത്രയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ?
2: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
5: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
2: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
5: ഓ, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്.
1: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
5: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
2: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
4: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയും എല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞുജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്?
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിന്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചേ? പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തു കൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവന്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷെ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിന്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവന്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേരുപോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിംഗോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതെ ചിദംബരം, ഇല്ലീഗലാണത്, വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
0: പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയും ഒക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞിറങ്ങാൻ തുടങ്ങിയ ഡേവിഡിന്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ? ഞാനിത് എവിടെയാ?
0: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ ഡേവിഡ് അതിപ്പോ ഓടിക്കാത്തത്?
1: ബൈക്കോ? ബൈക്ക് പോയി, ഇപ്പൊ ബൈക്കൊന്നുമില്ല.
0: അയ്യോ, എന്തു പറ്റിയതാ?
1: ആക്സിഡന്റ് ആയില്ലേ?
0: ആക്സിഡന്റോ? എപ്പോ, എവിടെ വെച്ച്?
1: അത് വളരെ മുമ്പാ. ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു.

0: ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
1: എന്തിനാ പോലീസ് വരുന്നത്?
0: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
1: ആണോ? എന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലേ?
0: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
1: എന്നിട്ട്?
0: എന്നിട്ട് പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിൽ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
1: ഓഹോ, എന്നിട്ട്?
0: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
1: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
0: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
1: എന്നിട്ട് എന്ത് ചെയ്തു?
0: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വെച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
1: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുലാം അലിയും കവിതാ കൃഷ്ണമൂർത്തിയും ആലപിച്ച് ഗസൽ കേൾക്കാം.

ഗുലാം അലിയും കവിതാ കൃഷ്ണമൂർത്തിയും ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI സംസ്ഥാന വ്യാപക പ്രതിഷേധം. നാളെ SFI വിദ്യാഭ്യാസ ബന്ദ്. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ദുരന്തസ്ഥലം സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വേ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സ് ആണ് ഇപ്പോൾ മുതൽ 4 മണിവരെ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നും സുധിനാണ്. സുധിൻ്റെ ഗാനം ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ സംഗീതം.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ദൃശ്യം എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം വിനു തോമസ്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്യാമ ബൈജു വെങ്ങാലി.

0: മുക്തഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പുലമൈപ്പത്തിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. ഇളയരാജയും ജാനകിയും പാടിയ ഗാനം ചിത്രം ഓട്ടോരാജ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കായണ്ണ ബസാറിൽ നിന്ന് രമ്യ, രാജു, സുധ, രജനി, രമ്യ, സന്തോഷ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കുറ്റിയാടിയിൽ നിന്നുള്ള അരുണിമ, ജ്യോതി എന്നിവരുടെ പ്രിയ ഗാനം ചിത്രം ബ്യൂട്ടിഫുൾ, പാടിയത് ഉണ്ണിമേനോൻ, ഗാനരചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേക്കാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ചേവരമ്പലത്തു നിന്നും ഗ്രീഷ്മ ശശിധരൻ യുവർ ചോയ്സിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ചിന്മയി. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, ജെറി അമൽദേവ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി. രഞ്ജിത്തും ശ്വേതയും പാടിയ ഗാനം. ചിത്രം മിന്നാമിന്നിക്കൂട്ടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുന്നമംഗലത്തു നിന്നും രേണുക.

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം ഗൗരീശങ്കരം. ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു നടുവണ്ണൂരിൽ നിന്നും വിഷ്ണുപ്രിയ, ഐശ്വര്യ എന്നിവർ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ജനകൻ എന്ന ചിത്രത്തിന് വേണ്ടി രാജലക്ഷ്മി പാടിയ ഗാനമാണ് യുവർ ചോയ്സിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവത്തൂരിൽ നിന്നും പത്മജ, ജിൽന, അനുശ്രീ എന്നിവർ.

0: जरूर सुनिए पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे और प्रीमियम हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കോഴിക്കോട് നിന്നുള്ള സ്വാതി കൃഷ്ണയുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ഇങ്ങനെയൊരു നിലാപക്ഷി, പാടിയത് യേശുദാസ് ചിത്ര. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, സഞ്ജയ് സലീൽ ചൗധരി, അന്ധര ചൗധരി.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം ഉത്സവ പിറ്റേന്ന്. ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും അശോകൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരി, സച്ചിദാനന്ദൻ എന്നിവരുടെ വരികളിൽ വിദ്യാസാഗർ സംഗീതം നൽകി. ജയചന്ദ്രൻ, എരിഞ്ഞോളി മുസ എന്ന സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ. ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ഷീബ, ഷിജി, നന്മണ്ട.

0: FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ക്രമീകരിക്കുമെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1,095 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള തിരുവനന്തപുരത്തെ പാളയം LMS കോമ്പൌണ്ടിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നിറപുത്തരി പൂജകൾക്കുള്ള ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ദുരന്തസ്ഥലം സന്ദർശിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: Music Mix.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അഭിവൃദ്ധിക്ക് ഉൽപാദന വർധനവിനും സംഭരണത്തിനും വിപണനത്തിനും ഒപ്പം തന്നെ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും അവയുടെ വ്യാപനത്തിനും വിപണനത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കൃഷിയെ ഒരു സംരംഭമാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംസ്കരണത്തിലൂടെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൽ ലഘു സംസ്കരണം എന്ന രീതി മുതൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ പി ആർ ഗീതാലക്ഷ്മി.
3: പഴം പച്ചക്കറി സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ പരമ്പരാഗത രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. അവിടെയാണ് നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം വരുന്നത്. ഇന്ന് നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പോഷകങ്ങളുടെയും ഗുണനിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യകളാണ് സ്പ്രേ ഡ്രൈ. ഇത് നമ്മുടെ പഴത്തിൻ്റെ ചാറ് അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസിൽ നിന്നും ജ്യൂസ് പൗഡറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ പഴച്ചാറെടുക്കുന്നു, അതിൽ നിന്ന് പൊടി ഉണ്ടാക്കുന്നു. ഈ പൊടി നമ്മൾ വെള്ളത്തിലേക്ക് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള പഴച്ചാറുകൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ അവ പലപ്പോഴും 100% പഴരസം അല്ലെങ്കിൽ പഴത്തിൻ്റെ ജ്യൂസ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്പ്രേ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ നമുക്ക് പഴച്ചാറിനെ ജ്യൂസ് പൗഡറുകളാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പഴച്ചാറിനോടൊപ്പം തന്നെ കരിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാൾട്ടോട്രെക്സിൻ സ്റ്റാർച്ച് പോലെയുള്ള മെറ്റീരിയലുകൾ ചേർത്ത് അവയെ സ്പ്രേ ഡ്രൈയിങ്ങിൻ്റെ മെഷീനിൽ കൂടി കടത്തിവിട്ടതിന് ശേഷം ആറ്റോമൈസേഷൻ വരി അതിൻ്റെ പാർട്ടിക്കൽ സൈസ് അല്ലെങ്കിൽ പൊടി രൂപത്തിലാക്കിയെടുത്താണ് ഫ്രൂട്ട് ജ്യൂസ് പൗഡേഴ്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഉണക്കിയെടുക്കുന്നത് വളരെയധികം ഉയർന്ന താപനിലയിലാണ്. എത്രത്തോളം താപനില ഉയരുന്നു അതിനുള്ളിലെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിറവും മണവും രുചിയും പോഷക ഗുണങ്ങളും ഉൽപ്പന്നങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ്. ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ താഴ്ന്ന താപനിലയിലാണ്. -18 ഡിഗ്രി സെൽഷ്യസിൽ

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

താപനിലയിൽ ഈ ഉൽപ്പന്നങ്ങളെ ശീതീകരിച്ച ശേഷം -50 മുതൽ -80 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഇവയെ ഉണക്കിയെടുക്കുന്നതുകൊണ്ട് ഖരരൂപത്തിലുള്ള ജലാംശം അങ്ങനെ തന്നെ വാതക രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ കുറഞ്ഞ താപനിലയിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ നിറം, രുചി, പോഷകം, ഘടന എന്നിവയെല്ലാം തന്നെ പരമാവധി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങളെ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയോ അതുപോലുള്ള ഡ്രയറുകളിൽ ഉയർന്ന താപനിലയിൽ ഉണക്കിയെടുക്കുമ്പോഴോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിറം മാറുന്നതായിട്ട് കാണാം. ഒരു ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഒക്കെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഒക്കെ ആയിത്തീരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഫ്രീസ് ഡ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പഴങ്ങളുടെ ഏതാണോ നിറം, ആ നിറവും ആ മണവും രുചിയും എല്ലാം തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഉൽപ്പന്നങ്ങളിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് അതിസമ്മർദ്ദ സംസ്കരണം അഥവാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മുടെ ഉൽപ്പന്നത്തിനെ താഴ്ന്ന താപനിലയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ അണുക്കളെ നിർജീവമാക്കുന്നതിനും രാസപ്രക്രിയകളെ തടയുന്നതിനും ഉയർന്ന താപത്തിന് പകരം ഉയർന്ന മർദ്ദമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുമൂലം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കുന്നു. പോഷക നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, നിറവും മണവും രുചിയും നഷ്ടപ്പെടുന്നില്ല എന്നത് മാത്രമല്ല അവയുടെ തനതായ ഘടന നിലനിർത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിസമ്മർദ്ദ സംസ്കരണ രീതിയിൽ നമുക്ക് ദ്രാവക രൂപത്തിലുള്ളതോ അതല്ലെങ്കിൽ ഖരരൂപത്തിലുള്ളതോ ആയ ഭക്ഷ്യവസ്തുക്കളെ വായു കടക്കാത്തതും ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ പാക്കറ്റുകളിലാക്കി HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഈ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പന്നത്തിന് കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുജീവികളുടെ പ്രവർത്തനത്തിനെ നിർജീവമാക്കുകയും പോഷകങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. ജാം, ജെല്ലി, പഴച്ചാറുകൾ, സോസുകൾ, പഴം പച്ചക്കറി ജ്യൂസുകൾ, പഴങ്ങളുടെ പൾപ്പ്, റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് HPP മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ അതിസമ്മർദ്ദ സംസ്കരണ വിദ്യയിലൂടെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉണക്കൽ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഡ്രൈയിങ് അല്ലെങ്കിൽ ഉണക്കൽ സംസ്കരണ വിദ്യ. അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന പ്രക്രിയ. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്യുന്നതിന് അവയെ പഞ്ചസാര, തേൻ, ഉപ്പ് ഇതുപോലെയുള്ള ഉയർന്ന സാന്ദ്രതയുള്ള ലായനികൾ മുക്കിവെച്ചതിന് ശേഷം അവയിൽ നിന്ന് ഏകദേശം 50% ഉള്ള ജലാംശത്തിനെ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ വീണ്ടും ഡ്രയറുകളിൽ ഉണക്കിയെടുത്താണ് നമ്മുടെ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യ പ്രാവർത്തികമാക്കുന്നത്. ഇന്ന് നമ്മൾ ബേക്കറികളിൽ കാണുന്ന സംസ്കരിച്ച വിവിധ തരത്തിലുള്ള പഴങ്ങളെ ഈ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നേരിട്ട് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്ന പഴം പച്ചക്കറികളുടെ നിറവും ഘടനയും ഒക്കെ മാറുമെങ്കിൽ ഓസ്മോ ഡീഹൈഡ്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഘടനയും മണവും രുചിയും എല്ലാം തന്നെ നമുക്ക് കൂടുതലായി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു നൂതനമായ ഉണക്കൽ പ്രക്രിയയാണ് വാക്വം ഡ്രൈയിങ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഗുണമേന്മയോടെ സ്വാദിഷ്ടമായും ആരോഗ്യപ്രദമായ രീതിയിലും ഉണക്കിയെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും ഉയർന്ന താപനിലയിൽ ഉണക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വാക്വം ആണ്. ഇതിൽ ജലാംശം നീക്കം ചെയ്യുന്നതിനായി ഉൽപ്പന്നങ്ങളെ 100 kPa താഴെ മർദ്ദമുള്ള ഒരു വാക്വം ചേമ്പറിൽ വെച്ചതിന് ശേഷം അതിനുള്ളിലെ മർദ്ദം കുറയ്ക്കുന്നു. തന്മൂലം താഴ്ന്ന താപനിലയിൽ തന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നുള്ള ജലാംശം നീക്കം ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനും ഓക്സിഡേഷൻ അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബ്രൗൺ നിറം അല്ലെങ്കിൽ കറുപ്പ് നിറമാകുന്നതിനുള്ള രാസപ്രക്രിയകളെ തടയുന്നതിനും ഇത് സാധിക്കുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. ആധുനിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഈ വാക്വം ഫ്രൈയിങ് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ചിപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ താപനിലയിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയാണ് പ്രാവർത്തികമായിട്ട് ഉള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയും ഇതുതന്നെയാണ്. എന്നാൽ കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ താപനിലയും പഴങ്ങളും പച്ചക്കറികളും വറുത്തെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈയിങ്.

0: ഇത്തരത്തിലൂടെ ഗുണനിലവാരമുള്ള കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. വാക്വം ഫ്രൈയിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് പഴുത്ത പഴങ്ങളെയും ചിപ്സുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പഴുത്ത ചക്കപ്പഴവും പഴുത്ത ഏത്തപ്പഴത്തിൻ്റെയും ഒക്കെ ചിപ്സ് ലഭ്യമാകുന്നത്. ചക്ക, മാങ്ങ, കൈതച്ചക്ക മുതലായ പഴങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് വാക്വം ഫ്രൈയിങ് സാങ്കേതിക വിദ്യയിൽ കൂടെ ചിപ്സുകൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതും ഇത്തരത്തിലുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ്. മറ്റൊരു സാങ്കേതിക വിദ്യയാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ റിട്ടോർട്ട് പാക്കേജിംഗ്. ഇവയിൽ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളായ അവിയൽ, അതല്ലെങ്കിൽ മീൻകറി, പനീർ കറി, രാമശ്ശേരി ഇഡലി, ഇങ്ങനെയുള്ള റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളെ പാക്കറ്റുകളിനുള്ളിലാക്കി റിട്ടോർട്ട് പ്രോസസ്സിംഗിൽ കൂടി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ നാൾ സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പോഷകസമൃദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ നമുക്ക് കൃഷിയെ ഒരു വ്യവസായമായും സംരംഭമായും മാറ്റുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മെഷീനുകൾ ഓരോ സംരംഭകർക്കും വാങ്ങിക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവയെല്ലാം തന്നെ ഉയർന്ന വിലയുള്ളവയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഇന്ന് ഇൻക്യുബേഷൻ സെൻ്ററുകൾ നിലവിലുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വെള്ളായണിയിലും അതുപോലെ തന്നെ വെള്ളാണിക്കരയിലുമുള്ള അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ ഇത്തരത്തിലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഈ ഇൻക്യുബേഷൻ സെൻ്ററുകളിൽ വന്ന് മെഷീനുകൾ കാണാനും ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനും ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഓരോ സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നവരും ഉടനെ തന്നെ പോയി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകൾ വാങ്ങണമെന്ന് ആവശ്യമില്ല. അവർക്ക് ഇത്തരം ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്തി പരിശീലന പരിപാടികളായാലും പുതിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇത്തരത്തിലുള്ള ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സീസണലാണ്. അതായത് ചക്ക, മാങ്ങ എന്നിവയെല്ലാം തന്നെ ഒരു പ്രത്യേക കാലയളവിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പം ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയുടെ സൂക്ഷിപ്പുകാലം കൂട്ടുന്നതിനും വിപണിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനും അതുവഴി കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിന് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനും അതുവഴി നമുക്ക് വിപണി കൈയടക്കുന്നതിനും സാധിക്കും.
1: പഴം പച്ചക്കറി സംസ്കരണത്തിലെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ PR ഗീതാലക്ഷ്മി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകൾ സുരക്ഷിതമായി തുടരണമെന്നും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹാരം കാണണമെന്നും ആസിയാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കെഎസ്ആർടിസി ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷ മരവിപ്പിക്കണമെന്ന 5-6 പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആവശ്യവും ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. നിറപുത്തരി പൂജകൾക്കുള്ള ശബരിമല ദർശനത്തിനായി വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. ആഴക്കടൽ മത്സ്യയിനങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഡീപ് ഡാറ്റ എന്ന പേരിൽ മൊബൈൽ ആപ്പ് പുറത്തിറക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അകേലെ ഹം അകേലെ തും എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും അൽക യാഗ്നിക്കും പാടിയ ഗാനം

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കിഷോർ കുമാറിന്റെ സ്വരം, ചിത്രം ഹോളി ആയിരേ.

0: जरूर सुनिए पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियम हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: മൻ കി ആഖേൻ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മുഹമ്മദ് റഫി പാടിയ ഗാനം പതംഗ എന്ന ചിത്രത്തിൽ നിന്നും.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം ആനന്ദ് എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
6: ഇളയനില
5: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. 1,095 കോടി രൂപ ഇതിനായി അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ

ബന്ധപ്പെടുവാൻ 1076 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. കെഎസ്ആർടിസി ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇസ്ലാമിക പണ്ഡിതനും സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം ശനിയാഴ്ച കോട്ടയം CMS കോളേജിൽ നടക്കും. സീജം ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് തുടർച്ചയായ രണ്ടാം ജയം. ചണ്ഡീഗഡിനെയാണ് കേരളം 55 റൺസിന് പരാജയപ്പെടുത്തിയത്. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. ഇന്ത്യയിൽ നിന്നും 125 കായിക താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അതിഗാനം കേൾക്കാം. സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശരത്തിന്റെ ഈണം.

എസ് രമേശൻ നായർ വരികൾ എഴുതി ബേണി ഇഗ്നിഷ്യസ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ നിന്നും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം അരയന്നങ്ങളുടെ വീട്. പി ജയചന്ദ്രനും മനോയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 5 ഓഗസ്റ്റ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകളിയിലേക്ക് വീണ്ടും സ്വാഗതം. കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ഇളയരാജ ഈണം നൽകി ചിത്രപാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യേശുദാസും ജോത്സ്നയും പാടിയ ഗാനമാണ് ഇനി മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ നിന്നും. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഇളയരാജ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2020.

0: ഏഴ് നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗാനകളിയിൽ അവസാനമായി ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ ഈണം.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു റൊമാനിയയിലെ ബുക്കാറെസ്റ്റിൽ എത്തി. റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവജനക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം തുടങ്ങിയ വിഷയങ്ങളിലെ മികച്ച മാതൃകകൾ വിലയിരുത്തുന്നതിനായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി വിജയവാഡയിൽ ചർച്ച നടത്തി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ എ അജികുമാർ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലിക്ക് ഭിന്നശേഷിക്കാരെ പരിഗണിച്ചു

ിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അധികൃതരുടെ നടപടി ന്യായീകരിക്കാനാവില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം ശനിയാഴ്ച കോട്ടയം CMS കോളേജിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കം. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാരസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും.

0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on agitation that the government is ready for talks whenever you want at whichever hour of the day and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind and the talks can be held at the residence of Shri Nadda because the talks will be led by the Health Minister of India the senior leader Shri Nadda ji and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ എൻഡിഎ എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് എൻഡിഎ എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: की कमजोरी देखिए आपने कभी देखा है इस हमारे लोकतंत्र के इतिहास में कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं. कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19-ന് പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് ലേഡീസ് ഒൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായി.

ായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി രണ്ട് ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യുഎൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി കരിമ്പനപ്പാലം വടകര ചെമ്പ്ര റോഡ് പേരാമ്പ്ര വയനാട് റോഡ് കുറ്റ്യാടി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം തുടങ്ങിയ വിഷയങ്ങളിലെ മികച്ച മാതൃകകൾ വിലയിരുത്തുന്നതിനായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി വിജയവാഡയിൽ ചർച്ച നടത്തി. പ്രഗത്ഭ കായികാധ്യാപകർക്ക് നൽകുന്ന ജി വി രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കായികമന്ത്രി ഒ ജെ ജനീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ഉപയോക്തൃ കൂടിയാലോചനാ സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. റെയിൽവേ ഡിവിഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക

പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 68 കേസുകളിലായി 70 പേർ കൂടി അറസ്റ്റിൽ. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. എപ്പം മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
2: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
1: രണ്ടും പഠിക്കുന്നുണ്ട്.
2: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലേ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ഇയേഴ്സ് ബാക്ക് ആണ് തുടങ്ങിയത്.
1: അടുത്തിടെ തുടങ്ങിയതാണ്. വെസ്റ്റേൺ വയലിന് സമ്മാനം കിട്ടി, വെസ്റ്റേൺ വയലിന് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ചു പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
2: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
1: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
2: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനും ഒക്കെ പോകാറുണ്ട്.
1: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
2: അങ്ങനെയല്ല,
1: അല്ല, സ്വന്തമായി തീരുമാനിച്ചതാണ്. വയലിൻ ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോ ആദ്യമായി എല്ലാരും കീബോർഡൊക്കെ പഠിക്കാൻ തുടങ്ങും. പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
2: ഇഷ്ടമാണ്.
1: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
2: ടഫ് ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
1: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
2: എക്സാംസ് ഒക്കെ ആയ ടൈമില് സ്റ്റോപ്പ് വന്നായിരുന്നു. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
1: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തും. അപ്പൊ മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
2: അങ്ങനെ തോന്നിയിട്ടില്ല. ക്ലാസ്സിനൊക്കെ പോവും,
1: റെഗുലർ ആയിട്ട് പോവായിരുന്നു.
2: എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
1: തിരുവനന്തപുരം തന്നെയാണോ ഇത് പഠിച്ചത്?
2: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
1: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
2: പറ്റുന്നുണ്ട്.
1: ഇപ്പൊ രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിനോടാണ് കൂടുതൽ താല്പര്യം?
2: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പോ 2 വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
1: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ്? ഇതിലിപ്പോ സമ്മാനം കിട്ടി, രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
2: വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മിൽ. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകൊക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണിൽ ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, CDEF അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമ പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തിൽ ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ CDE അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്. എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല CDEF ആ സംഭവമാണ് വരേണ്ടത്.

0: ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അത് കുറച്ച് വെസ്റ്റേണിനൊന്ന് ഡിഫിക്കൾട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
1: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ്, മലയാളമാണ്. ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന് പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെയാണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
0: സരിഗമ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണ്, ഒന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പോൾ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
1: അതിനോട് ചേർന്നൊന്ന് ചോദിക്കുവാണ്, ഇപ്പോൾ ലോകത്തിപ്പോൾ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ ആകണമെന്ന്? എങ്ങനെയാണ് ഒരുപാട് പേര് ഒന്ന് വായിച്ചതെന്ന് തോന്നുന്നുണ്ടോ?
0: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ഇത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്. ബോ ഇടുന്ന രീതി അപ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. അപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
1: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പൊ ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
0: അങ്ങനല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
1: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണിൽ, പക്ഷേ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ടൊരു സാഹിത്യം ഉണ്ടാവണം നിർബന്ധമില്ല.
0: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കേണ്ടത്.
1: ഈസ്റ്റേൺ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമേ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
0: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ
1: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ?
0: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
1: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമൂലിയ വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
0: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
1: ബോറടിച്ചിരിക്കുമ്പോൾ
0: എടുത്ത് വായിക്കും.
1: അഭയസ്ഥാനം പോലെ. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നു, അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
0: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്?
1: പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
0: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ. അപ്പൊ അത് നമ്മൾ ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
1: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
1: നമുക്കപ്പോ മാളവികയ്ക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യഗാനം കേൾക്കാം, നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾ, രാജാമണിയുടെ ഈണം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ബിജു തിരുമല രചിച്ച ഇളയരാജായി ഇണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിൽ നിന്നും.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പുഴയൊഴുകും വഴി എന്ന ചിത്രത്തിൽ യേശുദാസും കൗസല്യം പാടിയ ഗാനം പൂവച്ചൽ ഖാദർ രവീന്ദ്രൻ കൂട്ടുകെട്ട്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഇനി നൽകിയ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, സന്ദർഭം എന്ന ചിത്രത്തിൽ നിന്നും.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ചിത്രപാടിയ ഗാനം ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിൽ നിന്നും.
2: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ നിന്നും

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സുവർണമലരുകളിൽ ഇനി ഉണ്ണിമേനോന്റെ സ്വരം, കൊതി തീരും വരെ എന്ന ചിത്രത്തിൽ നിന്നും.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ് സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ് സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി
2: സുവർണമലരുകളിൽ അവസാനമായി കേൾക്കാം ഈ തലമുറ ഇങ്ങനെ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം പൂച്ചൽ ഖാദറിന്റെ വരികൾ ജി ദേവരാജന്റെ ഈണം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ഇനി അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കേൾക്കാം ഓപ്പൺ ഫോറം.
2: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
3: A wrongdoer ought not to be permitted to make a profit out of his own wrong. തെറ്റ് ചെയ്ത ഒരാളെ താൻ ചെയ്ത തെറ്റിൽ നിന്ന് ലാഭം നേടുവാൻ നിയമം അനുവദിക്കില്ല എന്നത് നിയമശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരാൾ മനഃപൂർവമോ നിയമവിരുദ്ധമായോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ഫലമായി പ്രസ്തുത വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ നിയമപരമോ ആയ നേട്ടം ലഭിക്കുവാൻ പാടില്ല എന്ന നീതിയുടെയും ധാർമ്മികതയുടെയും അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട തത്വം വ്യക്തികൾക്ക് മാത്രമല്ല അധികാര സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്ന നിയമ നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി 2026 ജൂലൈ 16 വിധി പ്രഖ്യാപനം നടത്തിയ രാഹുൽ വേഴ്സസ് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആൻഡ് അതേഴ്സ് എന്ന അപ്പീൽ കേസിൽ. ഒരു പൊതുമേഖലാ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഭരണപരമായ കാലതാമസമോ വീഴ്ചയോ കാരണം അപേക്ഷകന്റെ അവകാശം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടി

ിട്ട് പിന്നീട് അതേ സാഹചര്യത്തെ ആശ്രയിച്ച് അപേക്ഷകന്റെയോ അപേക്ഷകയുടെയോ ന്യായമായ അവകാശം നിരസിക്കാനാവില്ല എന്ന നിയമ നിലപാടാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. 1960 December 10 ജനിച്ച രാം നാരായൺ എന്ന വ്യക്തി 1984 October 18 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം പ്യൂണായി ജോയിൻ ചെയ്യുകയും തുടർന്ന് ഗോണ്ടിയ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് ക്ലർക്ക് കം ക്യാഷ്യറായി ജോലി ചെയ്തു വരികയുമായിരുന്നു. 2014 November 12 ഇഷ്യൂ ചെയ്ത സർക്കുലർ പ്രകാരം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പോലെയുള്ള പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെ സ്ഥിരം ജീവനക്കാരുടെ ആശ്രിതർക്കായി രൂപീകരിച്ച സ്കീം ഫോർ കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ് അനുകമ്പ നിയമനത്തിനായുള്ള പ്രത്യേക പദ്ധതി. പ്രസ്തുത പദ്ധതി അനുസരിച്ച് കമ്പനിയിലെ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെടുകയോ മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ച വൈദ്യശാസ്ത്രപരവും സ്ഥിരവും ഗുരുതരവുമായ ബലഹീനതയുടെ ഫലമായി 55 മുൻപ് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അതുമൂലം അവരുടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമുണ്ടായാൽ അത്തരം സാഹചര്യത്തിൽ യോഗ്യതപ്പെട്ട ആശ്രിതനോ ആശ്രിതയ്ക്കോ തൊഴിൽ നൽകി കുടുംബത്തെ സംരക്ഷിക്കുവാൻ കമ്പനിയെ നിയമപരമായി ഉത്തരവാദിത്വപ്പെടുത്തുന്നു ഈ പദ്ധതി. ഈ പദ്ധതി കുടുംബത്തിനൊരു പാരമ്പര്യ തൊഴിലവകാശം നൽകുന്നതിനല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിയന്തര സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുക എന്ന സാമൂഹിക സുരക്ഷാ ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സർവീസിലിരിക്കെ രാം നാരായണന് വളരെ ഗുരുതരമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചികിത്സയിലാകുകയും അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം മൂലം സർവീസിൽ തുടരുവാൻ സാധിക്കാത്ത വണ്ണമുള്ള സ്ഥിരവും വൈദ്യശാസ്ത്രപരവുമായ ബലഹീനത രാം നാരായണനുണ്ട് എന്ന് കണ്ടെത്തിയ ഗോണ്ടിയ ജനറൽ ആശുപത്രി സിവിൽ സർജൻ 54 രാം നാരായണന് പ്രസ്തുത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി 2015 July 21 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുകയും അടുത്ത ദിവസം തന്നെ രാം നാരായൺ പ്രസ്തുത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജനന തീയതി 1960 December 10, സർവീസിൽ ജോയിൻ ചെയ്തത് 1984 October 18, മൊത്തം സർവീസ് 30 വർഷം 8 മാസം. അതായത് 55 തികഞ്ഞിട്ടില്ല അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച തീയതിയിൽ. 2015 July 21 ജനറൽ ആശുപത്രി സിവിൽ സർജൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. പിറ്റേ ദിവസം തന്നെ 2015 July 22 അദ്ദേഹം കമ്പനിയിൽ സ്വമേധയാ വിരമിക്കലിന് അപേക്ഷ സമർപ്പിക്കുന്നു. 4-5 കഴിഞ്ഞിട്ടും കമ്പനിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തതിനാൽ 2015 November 6 അദ്ദേഹം ഒരു റിമൈൻഡർ ആപ്ലിക്കേഷൻ അയച്ചു കമ്പനിയിലേക്ക്. എന്നിട്ടും യാതൊരു പ്രതികരണവുമില്ല. വീണ്ടും 2015 November 6 ഒരു റിമൈൻഡർ അയച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് തന്റെ ഓഫീസിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വോളണ്ടറി റിട്ടയർമെന്റിനുള്ള അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2015 December 10 ആയപ്പോഴേക്കും രാം നാരായണന് 55 അനുകമ്പ നിയമന പദ്ധതി ബാധകമാകണമെങ്കിൽ ഒന്നുകിൽ ജീവനക്കാരനോ ജീവനക്കാരിയോ സർവീസിലിരിക്കെ മരണപ്പെട്ട സാഹചര്യം, അല്ലെങ്കിൽ 55 പൂർത്തിയാകുന്നതിന് മുൻപ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രപരമായ ഇൻകപ്പാസിറ്റി മൂലം സ്വമേധയാ സർവീസിൽ നിന്നും വിരമിക്കുന്ന സാഹചര്യം. ഈ കേസിൽ രണ്ടാമത്തെ സാഹചര്യം ഉണ്ടായി. 55 തികയുന്നതിന് 5 മുൻപ് തന്നെ അപേക്ഷ സമർപ്പിച്ചു. എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. രാം നാരായൺ ജോലി ചെയ്തിരുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അപേക്ഷയിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ആപ്ലിക്കേഷനും വെച്ച് അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്യാതെയിരുന്നു ഏതാണ്ട് 8 രാം നാരായണൻ 55 തികഞ്ഞു. 2015 December 2016 February 3 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അദ്ദേഹത്തോട് മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ചെയ്തു. 1 തന്നെ അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് പല റെപ്രസെന്റേഷൻസും അദ്ദേഹം ഫയൽ ചെയ്തു. 2016 June 9 അദ്ദേഹത്തിന്റെ അപേക്ഷ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്തു. പിന്നെയുള്ള റിമൈൻഡറുകൾ മുഴുവനും അങ്ങോട്ടേക്കായി. 2017 October 2018 January 2018 April 2018 October 2019 July 2 തുടർന്നു അപേക്ഷ സമർപ്പിക്കൽ. ആ സുഖമില്ലാത്ത മനുഷ്യൻ രാം നാരായൺ. ഫൈനലി 54 അതായത് 2015 വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷ സമർപ്പിച്ച രാം നാരായൺ അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് സമർപ്പിച്ച അനുകമ്പ നിയമനം 4

0: ശേഷം 2019 ജൂലൈ 15 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി തള്ളിക്കളഞ്ഞു. അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് 55 വയസ്സ് തികയുന്നതിന് മുൻപ് സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിക്കണമായിരുന്നു. പക്ഷേ 55 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് എന്ന ഗ്രൗണ്ട് മാത്രം മുന്നോട്ട് വെച്ചാണ് രാംനാരായണന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞത്. രാംനാരായൺ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. പക്ഷേ ഹൈക്കോടതി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം സാധൂകരിക്കുകയാണ് ഉണ്ടായത്. 55 വയസ്സ് തികഞ്ഞ ശേഷമാണ് സർവീസിൽ നിന്നും വിരമിച്ചത് എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ മകൻ രാഹുലിന് കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ് നൽകാൻ കഴിയില്ല എന്നുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തീരുമാനം ഹൈക്കോടതിയും സാധൂകരിച്ച സാഹചര്യത്തിൽ രാംനാരായണനും മകനും ഹൈക്കോടതി ഉത്തരവിൽ നിന്നും അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. വസ്തുത നിയമ സാഹചര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് അസാധുവാക്കുകയും രാംനാരായണും മകനും ഫയൽ ചെയ്ത അപ്പീൽ അനുവദിക്കുകയും ചെയ്തു. വളരെ വിശദമായ വിശകലനമാണ് വിധി പ്രഖ്യാപനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. 54 വയസ്സുള്ളപ്പോൾ തന്നെ എല്ലാ നിയമ നടപടികൾക്കും അനുസൃതമായി ആവശ്യമായ എല്ലാ രേഖകളും വെച്ച് രാംനാരായൺ വോളണ്ടറി റിട്ടയർമെന്റിന്, അതായത് സർവീസിൽ നിന്നും സ്വമേധയാ വിരമിക്കുവാനുള്ള അപേക്ഷ സമർപ്പിച്ചു. രേഖകൾ പരിശോധിച്ച് അപേക്ഷ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് അനുകമ്പ നിയമന പദ്ധതിയുടെ ബെനിഫിറ്റ് കൊടുക്കാതിരിക്കുവാൻ അദ്ദേഹത്തിന് 55 വയസ്സാകുന്നതുവരെ ഒന്നും ഇല്ലാതെ ഒരു പ്രതികരണവും ഇല്ലാതെ ഇരുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭരണപരമായ നിഷ്ക്രിയത്വത്തിന്റെ ഇരയാണ് രാംനാരായൺ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റിന്റെ നേട്ടം കമ്പനിക്ക് നൽകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ കോട്ടം അനുഭവിക്കുവാൻ രാംനാരായൺ ബാധ്യസ്ഥനുമല്ല എന്ന് കണ്ടെത്തിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാംനാരായണന്റെ മകൻ രാഹുലിന് അനുകമ്പ നിയമന പദ്ധതി അനുസരിച്ച് നിയമനം നൽകുവാനും അനുബന്ധ നിയമ നടപടികൾ സ്വീകരിക്കുവാനുമുള്ള വിശദവും വ്യക്തവുമായ നിർദ്ദേശം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് നൽകുകയും ചെയ്തു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ ഈണം.

എഫ്എം പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി നാളെ അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സന്നദ്ധമാണെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. കെഎസ്ആർടിസി ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രഗത്ഭ കായിക അധ്യാപകർക്ക് നൽകുന്ന ജി വി രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കായിക മന്ത്രി ഒ ജെ ജനീഷ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാക്കൾക്ക് തൃപ്പൂണിത്തുറയിൽ ഇന്ന് പൌരസ്വീകരണം നൽകി. ഇതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ റെയിൽവേ പോലീസും ആർ പി എഫും നടത്തിയ പരിശോധനയിൽ 40 കിലോ കഞ്ചാവ് പിടികൂടി. 7 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ മൺസൂൺ സാഹചര്യം കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി വിലയിരുത്തി വരുന്നതായി ആഭ്യന്തര മന്ത്രാലയം. ശക്തമായ മഴ നാശം വിധിച്ച സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രെൻഡ് ക്രൂഡ് വില $100 WTI ക്രൂഡ് വില ബാരലിന് $92 എത്തി. സിംബാബ്വേക്കെതിരെ ആയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വാട്സപ്പ് നമ്പർ 9400024440. ഫോർത്ത് പീപ്പിൾ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം, ജാസി ഗിഫ്റ്റും സംഘവും പാടിയത്.

കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക എന്നിവർ വണ്ടൂർ തോട്ടുപുറത്തു നിന്നു. ചിത്രം വരവേൽപ്പ്.

പേരാവൂരിൽ നിന്നും നന്ദന കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ മാർക്കോസ് പാടിയ ഗാനം. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ശ്യാം.

ഊരാളൂരിൽ നിന്നും ശ്രീഹരി. അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ആ രാത്രി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഈ ഗാനം ഒരുക്കിയത് പൂവച്ചൽ ഖാദർ, ഇളയരാജ.

രഞ്ജിനി ലിനി, ജിഷ കുന്നമംഗലം. ആവശ്യപ്പെട്ട ഗാനം തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും പാടിയത്. ഈ ഗാനം ഒരുക്കിയത് പൂവച്ചൽ ഖാദർ, രവീന്ദ്രൻ.

ചിത്രം വഴിയോര കാഴ്ചകൾ. പാടിയത് ഉണ്ണിമേനോൻ ചിത്ര. ഷിബു ചക്രവർത്തിയുടെ വരികൾ എസ് പി വെങ്കടേഷിൻ്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാലുശ്ശേരി, പനങ്ങാട് നിന്നും ഹരിദാസൻ, കമല, ആരാധ്യ, ആരുഷ് എന്നിവർ.

രഞ്ജിനിലിനി അഭിനന്ദനം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ ഈണം. കേൾക്കാൻ കാത്തിരിക്കുന്നു ഹരിപ്പാട് നിന്നും രേഖ.

രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒ എൻ വി ജോൺസൺ കൂട്ടുകെട്ടിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം, പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാട്ടിലെ പീടികയിൽ നിന്നും ദീപ.

ജാതകം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് ഇനി യേശുദാസ് പാടിയത്. ഈ ഗാന ഒരുക്കിയത് ONV ആർ സോമശേഖരൻ. ആവശ്യപ്പെട്ടത് ചെമ്മാട് നിന്നും അഭിലാഷ്, ഹരീഷ് എന്നിവർ.

ചിത്രം ബ്ലാക്ക്. ഗായകൻ എം ജി ശ്രീകുമാർ. ഗാനരചന രഞ്ജിത്. സംഗീതം അലക്സ് പോൾ. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു കണ്ണൂർ ആലച്ചേരിയിൽ നിന്നും അലീന ജോസ്.

രഞ്ജിനിയിൽ അവസാനമായി കേൾക്കാം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാസർഗോഡിൽ നിന്നും മഹേഷ്.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ എഫ്. ഇപ്പോൾ സമയം 11:00. 103.6 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി പുലർച്ചെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ പരിപാടികൾ.

नहीं पर मैं ऐसा बेहद नहीं।